0: 91.7 FM.
1: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ കൂടിയെത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ എന്നത്തെയും പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ഇന്ന് ഉണ്ടാവട്ടെ. അത് മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തന്നെ താങ്ക്ഫുൾ ആയിരിക്കണം. നമുക്ക് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അതില്ലേ, അയ്യോ എനിക്കിതില്ലേ, അങ്ങനെ പരാതി പറയാതെ പകരം നമ്മൾക്ക് കിട്ടിയ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു ജീവിത രീതി, ശരിക്കും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. അത് ആരോടെന്ന് ചോദിച്ചാൽ എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിനോട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവാം, അത് സാധിച്ചെടുക്കാനുള്ള ഒരു ശക്തിയും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ വഴിയെ വരട്ടെ, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാം. അല്ലാതെ എനിക്കതില്ല ഇതില്ല പരാതി പരിഭവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. കാരണം എന്താ അറിയോ, എന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ആ പരാതികൾ മാത്രമേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ. പകരം എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, മാക്സിമം സന്തോഷിക്കാനായിട്ട് നോക്കുക, ആഗ്രഹങ്ങൾക്ക് പിറകെ നമ്മൾ പോണം, അപ്പോഴാണല്ലോ ലൈഫ് കുറച്ചും കൂടി കളർഫുൾ ആവണത്. എനിവേ, ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സുനോ കൂടെയുണ്ട്. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ചില വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും, ചില സന്ദർഭങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. കാരണം രാവിലെ നമ്മളെ ശല്യപ്പെടുത്താൻ ആരുമില്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മളോട് ചിലപ്പോൾ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോ നമ്മൾ തന്നെ സ്വയം പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ചില വ്യക്തികളുടെ മുഖമൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് അവരോട് സംസാരിക്കാൻ തോന്നിയിട്ട് ആ സമയത്ത് നമ്മൾ ഫോൺ എടുത്ത് വിളിക്കും. എന്തുണ്ട്, അതിന് സമയം കാലം ഒന്നും പലപ്പോഴും നോക്കാറില്ല. അത്രയും ഫ്രീഡം നമുക്കുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ അങ്ങനെ അയ്യോ ഇത്രയും ലേറ്റായി, അല്ലെങ്കിൽ ഇത്രയും ഏർലി മോർണിംഗ് ആണ്, ചിലപ്പോൾ നാട്ടിലേക്കാണ് വിളിക്കേണ്ടതെങ്കിൽ ആ സമയത്ത് അവർ എന്തായിരിക്കും ചെയ്യണുണ്ടാവുക, അങ്ങനത്തെ യാതൊരു കൺസേണും ഇല്ല. നമ്മുടെ ഫ്രീഡം ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റും എല്ലാം മാറ്റുന്നത്. അത്രയും ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും നോക്കാതെ വിളിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നാറുണ്ട്. അപ്പൊ ചില വ്യക്തികളുടെ മുഖം നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഒന്ന് ടച്ച് ചെയ്ത ആൾക്കാരെ ആയിരിക്കും. ലൈഫിൽ വളരെ വലിയ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതൊന്നുമല്ല, നമ്മളൊരു സ്ഥാനമാനങ്ങളും കൊടുക്കാത്ത ചില വ്യക്തികൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് പോലെ വന്നു പോവാറുണ്ട്, ഇല്ലേ? യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ എണ്ണം നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ കുറിച്ച് മാത്രമാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ, ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. നമ്മളിപ്പോ എന്നും കാണുന്ന വ്യക്തികൾ ഉണ്ടാകാം, എന്നും സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകാം, ഇവരുടെയൊക്കെ ഒരു നമുക്കൊരു കയ്യെത്തും അകലെന്നാ നമ്മൾ പറയില്ലേ, അടുത്ത് ഇല്ലെങ്കിൽ കൂടി ഒരു കോളിന്റെ അപ്പുറത്ത് അവരുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് എപ്പൊ വേണമെങ്കിലും അവരെ വിളിക്കാം, കാണാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, എപ്പോഴെങ്കിലും നമ്മളൊന്ന് മീറ്റ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ കൂടുമ്പോൾ ജസ്റ്റ് ഒരു മീറ്റപ്പിലോ ഗെറ്റ് ടുഗദറിലോ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും കാണില്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ള ആൾക്കാർ വരെ ഉണ്ടാകും. പക്ഷെ അവരെല്ലാം ഇടയ്ക്ക് ഒരു സ്പാർക്ക് വരെ നമ്മളുടെ മനസ്സിൽ വന്ന് പോവാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യാത്രക്കിടെ കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു, അതിൻ്റെ ഇടയിൽ പരിചയപ്പെട്ട ഒരു വ്യക്തി. അപ്പൊ നമ്മൾ ചെറിയ യാത്രകളാണെങ്കിൽ തമ്മിൽ ആരോടും സംസാരിക്കുകയൊന്നുമില്ല, പക്ഷെ വലിയ യാത്രയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കോൺവെർസേഷൻസ് ഉണ്ടാവുമായിരിക്കും. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് യാത്രകൾ എന്നും നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു 3 കൂടുമ്പോൾ ഞാൻ യാത്രയ്ക്കായിട്ട് 2 അതിനപ്പുറത്തേക്ക് പോവാറില്ല, മാറ്റിവെക്കും. ആ 2 എന്റെ ഫോണിന് ഞാൻ റെസ്റ്റ് കൊടുക്കും, എന്റെ ഫാമിലിക്ക് ഞാൻ റെസ്റ്റ് കൊടുക്കും, എന്റെ ഫ്രണ്ട്സിന് ഞാൻ റെസ്റ്റ് കൊടുക്കും, പകരം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ആ ഒരു കാര്യം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അതായത് നമ്മൾ നമുക്ക് വേണ്ടി എത്ര സമയം മാറ്റിവെക്കുന്നു, എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൻഡ്.

ഒരു ദിവസത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയം എത്രയാണ്? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, വർക്കിന് പോകുന്നു, എല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. പഠിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ആഹാരം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഓക്കെ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കേ, നമ്മളെ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭക്ഷണം കഴിക്കുന്നു, ഓക്കെ രാവിലെ എഴുന്നേറ്റാ കഴിക്കണം, നമ്മൾ കഴിക്കുന്നു. പഠിക്കാൻ പോകുന്നു, പഠിക്കണം, ഓക്കെ. ജോലി ചെയ്യുന്നു, ജോലി ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാകാം നമുക്ക്. അപ്പൊ അതെല്ലാം സോൾവ് ചെയ്യാനായിരിക്കും നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്കൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. ഇങ്ങനെ ഒരു ഫ്ലോയിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന സമയം എത്ര എന്ന് ചിന്തിച്ചാൽ എത്ര സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? ഇനിയിപ്പോ ഡെയിലി നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡെയിലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം കേട്ടോ. ഇതുപോലെ ഡെയിലി ആണെങ്കിലും വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, ആരും അവിടേക്ക് കടന്നു വരണ്ട, നമ്മൾ മാത്രമായിട്ട്. അപ്പൊ നമ്മൾക്ക് നമ്മളോട് സംസാരിക്കാം, നമ്മളെ അറിയാം, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ നമ്മളോട് ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാം, എന്താണ് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ എന്ന് ചോദിക്കാം. നമ്മൾ മാത്രമായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഓക്കെ, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ബാക്കി വിശേഷങ്ങൾ നാളെ. സ്റ്റേ ട്യൂൻഡ്.

0: this Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസം, സെപ്റ്റംബർ 29 ആയി കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഹൃദയത്തെ പൊന്നുപോലെ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ഹൃദയ ദിനമാണ്, ഹാർട്ട് ഡേ ആയിട്ട് കണക്കാക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരും സമയങ്ങളിൽ വരാമെങ്കിലും ആദ്യം തുടക്കത്തിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി അങ്ങോട്ട് മുന്നോട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വേദനകളോ സങ്കടങ്ങളോ ഒക്കെ വരുന്ന സമയത്ത്, ഇന്ന് ഞാൻ രാവിലെ ആദ്യം കണ്ടൊരു പോസ്റ്റാണ് ഇത് കേട്ടോ. ഓക്കെ, ആ പോസ്റ്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, മനസ്സിലെ വലിയ വേദനകളെ മറക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ എപ്പോഴും വലിയ വലിയ തിരക്കുകളിലേക്കൊക്കെ പോകും. അതായത് ഈ ഒരു വിഷമങ്ങളെ ഒന്ന് ഓർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ തിരക്കുകളിലേക്ക് മുങ്ങി നടക്കാറുണ്ട്. വേദനകളിൽ നിന്നുള്ള ഈ ഒരു ഒളിച്ചോട്ടം ഒരുപക്ഷെ നമുക്കൊരു താൽക്കാലിക ഒരു ഒരു റിലീഫോ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമേ നൽകുകയുള്ളൂ. അതിന് പകരമായിട്ട് സങ്കടങ്ങളെ നേരിടാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിന് സമയം നൽകി അവയെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ തരത്തിലുള്ള ഒരു മുറിവുണങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. വേദനകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിട്ട് ഇപ്പോഴും തിരക്കുകളിൽ ഏർപ്പെടുന്നത് ചിലപ്പോൾ ഒരു കംപ്ലീറ്റ് പരിഹാരമായിട്ടോ അല്ലെങ്കിൽ മുഴുവൻ പരിഹാരമായിട്ടോ ഒന്നും വരില്ല. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവയോടൊപ്പം സഞ്ചരിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ലൈഫിലെ ഓരോ ഘട്ടങ്ങളിലും അതിജീവിക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് അവയെ അറിഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് സങ്കടങ്ങളെ നേരിടാൻ പഠിച്ചുകൊണ്ട് ഈ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചിന്ത കൂടി നിങ്ങൾക്ക് തന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ ദിവസം. നല്ലൊരു ഡേ ആയിട്ട് ഇന്ന് ചൊവ്വാഴ്ച ദിവസം ലൈഫിൽ മാറട്ടെ എന്നുള്ള ആ ഒരു വിഷസ് കൂടി നൽകിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ. 5000-00917 എന്ന നമ്പറിലേക്ക്. റോബിൻഹുഡ് മൂവിയിലെ പാട്ട് കേട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ ഇന്ന്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗ് ഇൻ ഐ കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455730 ഓർ 5009 5454.
1: വിസിറ്റ് www.kidsexpo.qa.
3: This is
4: Morning Safari. Morning Safari.
3: Morning Safari.
4: Morning Safari.
5: Malabar Golden Diamonds Morning Safari.
6: Brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
7: ഇൻ അസോസിയേഷൻ
6: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa.
8: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

ആരാരും കാണാതെ എന്നുള്ള ആ ഒരു പാട്ടിന് വിധു പ്രതാപിന്റെ ആ ഒരു വേർഷൻ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇതാ ഇപ്പൊ കേട്ട് കഴിഞ്ഞത് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഞാൻ സന്ധ്യകളുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കായുള്ള നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ചോദ്യം, ഇന്ന് ഹാർഡ് ഡേ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കുട്ടികൾക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കാനും മനസ്സിലാക്കാനായിട്ടും ഒക്കെ ഉള്ളൊരു ദിവസം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു തീമുണ്ട്. നമുക്കറിയാം ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് എപ്പോഴും ഒരു ഒരു തീമിലായിരിക്കും മുന്നോട്ട് പോവുക. ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടും വേണ്ടിയാണ് അങ്ങനെയുള്ള തീമൊക്കെ നൽകുന്നത്. അപ്പൊ ഈ ഒരു വേൾഡ് ഹാർട്ട് ഡേയുടെ തീം എന്താണ്? നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് മെസ്സേജിലേക്ക് പറഞ്ഞോളൂ, 5000097 എന്ന നമ്പറിലേക്ക്. ഒപ്പം ഇങ്ങനെയുള്ള തീമുകൾ നമുക്കായിട്ട് നൽകുന്നത് ആരാണ് അതും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഹാർഡ് ഡേയുടെ തീം നമുക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് ആരാണ് എന്നുള്ള ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി പോകാം. തീം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതോടൊപ്പം എങ്ങനെയാണ് ഈ തീം വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ആരാണ് ഇത്തരത്തിലുള്ള തീമുകൾ നമുക്ക് നൽകുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് കാണാൻ സാധിക്കും. അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. ഓൾറെഡി ഇതാ എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. റൈറ്റ് ആയിട്ട് തന്നെ എല്ലാവരും അടിപൊളിയായിട്ട് അയക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളിലാണല്ലോ തുടക്കം. അപ്പോൾ നേരെ അവിടേക്ക് തന്നെ പോവാണ്. മീരാൻ ഖാൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ഷാജഹാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അജി ജേക്കബ്, ആ അജി, ഞാനും ഇന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. നല്ല വട്ടത്തിലുള്ള സൂര്യൻ, നല്ല ചുവന്ന കളറിലല്ലേ. ഓക്കെ, ഞാനും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ മെസ്സേജ് ഇങ്ങനെയാണ്: മക്കളെ, രാവിലെ ഇങ്ങനെ ദൂരെ നിന്ന് സൂര്യനെ കണ്ടപ്പോൾ നല്ല ഭംഗി. പക്ഷെ അടുത്ത് ചെല്ലുന്തോറും നമുക്കറിയാം ആ ഭംഗിയും ചൂടുന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന്. അകലെ നിന്ന് വെളിച്ചം തരുന്ന സൂര്യനെ പോലെയല്ല, അടുത്തെത്തുമ്പോൾ ചൂട് പകരുന്ന ആത്മാർത്ഥമായ സ്നേഹം പോലെ ആകട്ടെ നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടുകൂടി അജി ജേക്കബ് ആണ്. അപ്പം ഇന്ന് സൂര്യൻ പിക്ചേഴ്സ് എടുത്തവരുണ്ടോ അല്ലെങ്കിൽ വീഡിയോസ് എടുത്തവരുണ്ടോ? ഞങ്ങളെപ്പോലെ ഞാനും അജിയൊക്കെ ഫോട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. അപ്പം അതുപോലെ വേറെ ആരെങ്കിലും ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക്, ഇന്ന് സൂര്യൻ ഗ്യാങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോയും മെസ്സേജും ഒക്കെ അയച്ചോളൂ കേട്ടോ. അവന്തിക്കയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഹാപ്പിനെസ് ഉള്ളൊരു ഡേ ആയിട്ട് ഇന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവന്തിക്കുട്ടി മെസ്സേജ് ചെയ്യുന്നത്. മണി മച്ചിങ്ങലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പ്രഭു അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് അയക്കുന്നു. ബിനോയുടെ മെസ്സേജ്, ബിനോയ് വിഷസ് ആണ് പറയുന്നത് അല്ലേ. ഓക്കെ, ബിനോയുടെ മെസ്സേജ്: ഗുഡ് മോർണിംഗ് നിസ, ഇന്ന് ഞങ്ങളുടെ ഏതൻ കുട്ടൻ്റെ ജന്മദിനമാണ്. ഏതൻ മോൻ്റെ ഫോട്ടോയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഏതൻ ബിനോയുടെ ബർത്ത്ഡേ ആണ്. നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണറാണ് ബിനോയ്. ബിനോയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബിനോയുടെ മകന് ഏതൻ ബിനോയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും വളരെ സ്പെഷ്യലായ ഒരു സ്നേഹം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ.

ഹെബിനെ നമുക്കൊരു നിമിഷ കവിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചാലോ? ഹെബിൻ ദാ സൂര്യന്റെ ഫോട്ടോ അയച്ചിട്ട് ഇന്നൊരു സൺഫ്ലവർ ഡേ ആയിട്ട് എല്ലാവർക്കും മാറട്ടെ. വിഷിംഗ് യു ഓൾ എ സൺഫ്ലവർ ഡേ, ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ദ അടിപൊളി ആ ഒരു മെസ്സേജ് എനിക്ക് ഓൺ ദ സ്പോട്ടിൽ അയച്ചു തന്നു. അടിപൊളി ഹെബിനെ. ഓക്കെ, നെക്സ്റ്റ് ഷജി റമാൻ ഷജീറിന്റെ അക്കൗണ്ടിൽ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അങ്കി തന്നെ. അർപ്പിതിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. പിന്നെ തന്നെ ഷഹാൻ അർഹാം അസ്ര, ഓക്കെ, അവരുടെ മോർണിംഗ് ഉണ്ട്. ജോസഫ് ജി ഗുഡ് മോർണിംഗ് പറയുന്നു. ബ്യൂട്ടിഫുൾ മോർണിംഗ് മാ ബിലവഡ് സിസ് നിഷു എന്ന് പറഞ്ഞിട്ട് റിയാസ് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് റിയാസേ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഹായ് നിസ ഗുഡ് മോർണിംഗ്, സുഖ അല്ലേ എന്ന് ചോദിക്കുന്നു. ഓ സുഖമായിട്ടിരിക്കുന്നു. ഹംസക്കുട്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിസാജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മസ്താൻ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഫിറോസ് ഖാൻ ഗുഡ് മോർണിംഗ് നിസ, വെരി വെരി ഗുഡ് മോർണിംഗ് ഫിറോസ് ഖാൻ. ഇന്ന് കഹോന പ്യാർ ഹേ എന്നുള്ള സോങ് പ്ലേ ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അത് ട്രൈ ആവുന്നതാണ്. ഞാൻ അതിലേക്ക് വരാം കേട്ടോ. സജീഷിൻ്റെ ഒരു സുപ്രഭാതമുണ്ട്. സുപ്രഭാതം, ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞതിനെ മറന്ന് വരാനിരിക്കുന്ന നല്ല നാളുകളെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞതാകട്ടെ. ആദിഷ്, അശ്ലിൻ, സജീഷ്, അഫ്വാൻ, ഇവരുടെ എല്ലാവരുടെയും മോർണിംഗ് ആണത്. ബെൻസന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ബെൻസൻ. കൂടെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹൃദയദിന ആശംസകൾ പറയുന്നത് നമ്മളുടെ ബാറ്റ്മാൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജിസൽ ആൻഡ് ജിയാന്റെ ഗുഡ് മോർണിംഗ് ആണ്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നുണ്ട് അവരെ. രാജേഷ് മട്ടക്കലിന്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. അഭിജാൻ നിക്സന്റെ മോർണിംഗ് മെസ്സേജും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവരും ഉത്തരങ്ങൾ വന്നിരിക്കുന്ന സമയമാണ് കേട്ടോ. ഞാൻ അതിലേക്കൊക്കെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ്, ഒരു ഗുഡ് മോർണിംഗ് ഉണ്ടേ. സ്നേഹത്തോടെ റഷ്യയും സഫയും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം റഷ്യയ്ക്കും സഫയ്ക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. നമ്മുടെ ഏതൻ ബിനോയ്ക്ക് രവിശങ്കർ, അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ഒരു ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ ഏതൻ ബിനോയ് ഡിയർ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരാം. നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാലോ. ഇന്ന് ഹാർഡ് ഡേ ആണ്, വേൾഡ് ഹാർഡ് ഡേ ആണ്. വേൾഡ് ഹാർഡ് ഡേയുടെ തീം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം പെട്ടെന്ന് പോരട്ടെ. ആ സമയത്ത് ഞാൻ അടുത്ത പാട്ട് തരുവാണ്. ബിഗ് ബ്രദർ മൂവിയിലെ ഈ ഒരു പാട്ട് പലരുടെയും ഒരു ഫേവററ്റ് ലിസ്റ്റിലുള്ള പാട്ടാണെന്ന് കരുതുന്നു. നല്ലൊരു പാട്ടാണ് കേട്ടോ. കേൾക്കാം മോർണിംഗ് സവാരിയിൽ ഞെനിസ നിങ്ങൾക്കൊപ്പം.

0: 7FM.
1: Qatar's favorite radio station.
2: விஸ்மயங்களுடைய மாயாஜாலக்காரன் மெண்டலிசத்திலே சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
0: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 കിലോ 1 റിയാൽ 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് 1 കിലോ 1 റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ 1 കിലോ 4 റിയാൽ 75 ദിർഹം. ബ്രോൺസ് 500 ഗ്രാം 9 റിയാൽ. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 കിലോ 2 റിയാൽ 50 ദിർഹം. ചാക്കോൾ ക്ലാസിക് ബ്ലാക്ക് ADG പെർഫ്യൂം 100 ml 27 റിയാൽ. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 37 റിയാൽ 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ September 30 വരെ മാത്രം.
4: Hi, Nan Indrans.
5: You are listening to
4: Radio Suno 91.7, Qatar's priyapatta radio station.
5: You're listening to
6: Morning Safari.
5: Morning Safari.
6: Morning Safari.
7: Only on Radio Suno.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop just feel like you
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷം കേട്ടുപോകുന്ന ടൈമില് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പറഞ്ഞു. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന്റെ ഒരു തീം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ നേരെ നമ്മൾ ബാക്കി എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളിലേക്ക് ഒന്ന് സ്പെഷ്യലായിട്ട് പോവുകയാണ്. ഒത്തിരി പേരുടെ മെസ്സേജുകളുണ്ട്. മിൽസി ആയിരുന്നു ആദ്യം റൈറ്റ് ആൻസർ അയച്ചത്. കൂടെ ഞാൻ ചോദിച്ചു ഈ ഒരു തീമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആരാണ് നൽകുന്നത്, ആരാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചു. അതിനുള്ള മറുപടിയും മിൽസി തന്നിട്ടുണ്ട്. കൂടെ തന്നെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോബ്ലിൻ ഓക്കെ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഷൗട്ട് ഔട്ട് ടു ഓൾ ദ ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ നുവൈജ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചേഴ്സിനുള്ള വലിയൊരു എന്താ പറയുക അവരുടെ ഒരു വലിയ സ്നേഹം അവർ സ്പെഷ്യലി അറിയിച്ചിട്ടുണ്ട്. ഓക്കെ കൂടെ തന്നെ റൈറ്റ് ആൻസറും വന്നിട്ടുണ്ട്. സൂര്യദർശ് ദിനേഷിന്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ അതുപോലെ തന്നെ ആബിദ് മെസ്സേജ് മോർണിംഗ് സവാരി അന്നിസ ഓക്കെ താങ്ക് യു ഒരു പ്രത്യേക സ്നേഹമാൾ അയച്ചു തന്നിട്ടുണ്ട്. കൂടെ സൂര്യൻ എന്ന് ഞാൻ ചോദിച്ചല്ലോ സൂര്യൻ ടീമിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഇതാൾ അന്നത്തെ മോർണിംഗിലെ സൂര്യൻ്റെ ആ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഗൗരിഷ് റയാൻ റിയു ആൻഡ് റിനു എല്ലാവരും MES-ൽ നിന്നാണ് വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ അനീഷ് റാവൂത്തറുടെ അക്കൗണ്ടിൽ നിന്നും അസറും ഉമ്മക്കൊൽസും അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. കൂടെ തന്നെ നവാസ് നാസ്കർ ഗുഡ് മോർണിംഗ് ടു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് നവാസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം സ്റ്റീവ് സാന്ദ്ര നോഹ് ആഹിൽ ആയിഷ എല്ലാവരും എത്തിയിട്ടുണ്ട്. ദിലീഷിന്റെ അക്കൗണ്ടിൽ നിന്നും ഒരു നൈസ് ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സോ ഹാപ്പി ടു കണക്ട് ബാക്ക് ആൻഡ് ഫീലിംഗ് ലൈക്ക് ഓക്കെ മസ്താൻ്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. അടിപൊളി. കൂടെ തന്നെ ജോസഫ് ജോണിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇസബെല്ലും ഇവാനയും സാവിയോ ഒക്കെയാണ് റൈറ്റ് ചാട്ടനെ അവരയക്കുന്നുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും അയച്ചുന്നുണ്ട്. ഹർഷിക നന്ദിക ജോയിൻ ചെയ്യുന്നു, കറക്റ്റാണ്. അൻസൽ ഹബീബിൻ്റെ മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് അയച്ചിരിക്കുന്ന ആരാണ്, ആളുടെ പേരില്ല കേട്ടോ. എനിവേ ആൾക്കും ഒരു നല്ല ഡേ തിരിച്ച് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ആണോ മെസ്സേജ് അയക്കുന്നത് എന്നൊരു ഡൗട്ടുണ്ട്. നേരത്തെ ഒരു മെസ്സേജ് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം കുറച്ച് ബ്രേക്കിന് ശേഷം മെസ്സേജ് അയക്കുന്ന ആളാണ്. എനിവേ നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നിസ ഐ തിങ്ക് ജോ ഈസ് സ്ലീപ്പിംഗ് സോ നോ ഗുഡ് മോർണിംഗ് ടു ഹിം വിഷിംഗ് ഓൾ എ ബ്യൂട്ടിഫുൾ ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട് ഷഫ്ന അഷ്റഫിൻ്റെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ഷിജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അടുത്ത് സൂര്യൻ്റെ പ്രഭാതം, സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിജി നന്മണ്ട ഒരു അടിപൊളി ഫോട്ടോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആൾക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അക്ഷര അക്ഷജിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മളുടെ ഇന്നത്തെ ചോദ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വേൾഡ് ഹാർട്ട് ഡേയുടെ തീം എന്താണ് എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അക്ഷര അക്ഷജ് ജോയിൻ ചെയ്യുന്നുണ്ട്. മുജീബിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നമ്മളുടെ ബ്രിജിൻ ആൻഡ് ആൻഡ്രിയ ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. താഹിറിന്റെ മെസ്സേജ് ഉണ്ട്, സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഹഫിഷിന് ഒരു ഹായ് പറയൂ എന്ന് ചോദിക്കുന്നു. മെഹഫിഷിനും ഒരു സ്പെഷ്യൽ ഹായ് നമ്മളിത് ആവശ്യം ചെയ്യുന്നു. താഹിറാണ് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അഭിജാനിക്സിന് റൈറ്റ് ആൻസർ സുപ്രഭാതമുണ്ടോ നിസ, സുഖമാണല്ലോ. ഓ സുഖം. ഒരു വ്യക്തിയുടെ സംസാരം, പെരുമാറ്റം, മനോഭാവം എന്നിവയാണ് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നല്ല വാക്കും പുഞ്ചിരിയുമാകണം ഓരോ വ്യക്തിയുടെയും മുഖമുദ്ര. നല്ല സംസാര ശൈലി ബന്ധങ്ങൾക്ക് കരുത്ത് കൂട്ടും എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അജിത് യശോധരൻ ജോയിൻ ചെയ്യുന്നു. എൻ്റെ അമ്മോ, ഇത് ഞാൻ പോസ്റ്റ് ഇടേണ്ട വരുമല്ലോ. എന്താണ് അജിത് ജി? ഓക്കെ, എൻ്റെ പേരിലെല്ലാം ഓരോ അക്ഷരത്തിനും ഓരോ ഡെഫിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ നിറഞ്ഞൊരു ചിരിയുമായി, ഐ ഇളം കാറ്റ് പോലെ, എസ് സ്നേഹം നിറച്ച് അരികിൽ വരുന്ന ഒരാൾ നിസ. എൻ്റെ അമ്മോ, എനിക്ക് വയ്യ. നല്ല കുറെ പാട്ടുകളുമായി ഞങ്ങളുടെ ദിവസത്തിന് തുടക്കമിടുന്ന പ്രിയനിസയ്ക്ക് നല്ലൊരു പ്രഭാത ആശംസിക്കുന്നു. ഒപ്പം എല്ലാ അൽഖൂർ നിവാസികൾക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് നെക്ലേസിലെ പാട്ടാണ് ആളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഞാൻ മാക്സിമം അതിലേക്ക് വരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ, ഉറപ്പായിട്ടും. പിന്നെ അതുപോലെ തന്നെ താങ്ക് യു, വലിയൊരു സ്പെഷ്യൽ താങ്ക് യു പറയുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ച് എഴുതണമല്ലോ ഇത്, പെട്ടെന്ന് മനസ്സിലേക്ക് വരും എന്ന് പറഞ്ഞാലും, എഴുതുന്ന ആളുകൾക്ക് വരും എന്ന് പറഞ്ഞാലും എന്തായാലും ആലോചിച്ച് എഴുതി നമുക്ക് അയച്ചു തരണമല്ലോ. അതിനൊരു ഒരു പ്രത്യേക സ്നേഹം ദാ അജിത് യശോധരൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടുകൂടി എൻ്റെ ഒരു താങ്ക് യു പറയുന്നു. താങ്ക് യു നിസ, ഓക്കെ. നമ്മുടെ ഈത്തൻ്റെ ബർത്ത്ഡേ ആണ്, ഈത്തൻ്റെ വിഷസൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഉമേഷിൻ്റെ മെസ്സേജ് ഉണ്ട്. ഓർവിൽ എവ്ലിൻ റോസ് ഫാമിലിയിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ആൽവിസ് ആൻഡ് ആൽബർട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും. നല്ലൊരു മോർണിംഗ്, ഹാവ് എ വണ്ടർഫുൾ ഡേ ടു ബോത്ത് റേഡിയോ സുനു ആൻഡ് ഓൾ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആൽവിസും ആൽബർട്ടും ജോയിൻ ചെയ്യുന്നത്. ഐഷക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ കുട്ടി ബിനോയി, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം രണ്ട് കുട്ടീസ് ജോയിൻ ചെയ്യാണല്ലോ, പ്രണവും പ്രാർത്ഥനയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, വി ഹാവ് സ്റ്റാർട്ടഡ് ടു ലയോള ഇന്റർനാഷണൽ ആൻഡ് വി ബോത്ത് ഹാവ് എക്സാം ടുഡേ. രണ്ടുപേർക്കും ഇന്ന് പരീക്ഷയാണല്ലേ, അടിപൊളി. ഓക്കെ, അപ്പോൾ പ്രണവ് പ്രാർത്ഥന രണ്ടുപേരുടെയും ഡേ അടിപൊളി ആവട്ടെ. ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു. ആരൊക്കെയാണെന്നറിയാമോ? ഡിയോൺ ജോ, മനോജും ഡാൻജോ മനോജു ആണ്. വലിയവരിൽ എളിയവരായി ജീവിക്കുക, എല്ലാം നിങ്ങളെ തേടിയെത്തും എന്നുകൂടി അതിൽ മെസ്സേജിൽ പറയുന്നുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹായ് മെഹഫിഷിന് ഒരു ഹായ് പറയാമോ, ഗോയിങ് ടു എം ഇ എസ് സ്കൂൾ വിത്ത് മുഹമ്മദ് അയിൻ ഹെയർ ബ്രദർ എന്ന് പറയുന്നു. അപ്പം മെഹഫിഷിന് ഒരു സ്പെഷ്യൽ ഹായ്. മെഹഫിഷിന് മാത്രമല്ല കേട്ടോ, മുഹമ്മദ് അയിനും ആ ഒരു ഫാമിലിക്കും നമ്മളുടെ ഒരു സ്നേഹം അറിയിക്കുന്നു. താഹിറാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ഒക്ടോബർ 2 എൻ്റെ ജന്മദിനമാണ്. അന്ന് സ്കൂൾ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് മെസ്സേജ് അയക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇന്ന് അയച്ചത്. അപ്പം അഡ്വാൻസ് ആയിട്ട് സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ റഷീദിന് നമ്മൾ വിഷ് ചെയ്യുന്നു. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്താറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വളരെ നേരത്തെ തന്നെ നമ്മളുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെയും മോർണിംഗ് സവാരിയുടെയും ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജൊഹാൻ ജോൺ പോൾ ജ്വലാണ്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ അവർ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഫ്രം ശ്രിയ, ജിയാൻ, ജെറമിയ, ജനാദൻ ഫ്രം ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂൾ. നെക്സ്റ്റ് എനിക്ക് വളരെ സ്പെഷ്യലായൊരു വിഷസാണ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ആൻ മെറിയും സേറയുമാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് അപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്, അവർക്ക് വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൻ മെറിയെ കുട്ടിയും സേറക്കുട്ടിയും മെസ്സേജ് അയച്ചിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ടാണ് അവരുടെ അമ്മ, സബിത എന്നാണ് പേര്. അപ്പം സബിതയ്ക്കും നിതിൻ തോമസിനും വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ വിഷസ്. അടിപൊളി. അപ്പൊ ആനിവേഴ്സറിയൊക്കെ തകർപ്പനായിട്ട് സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ രണ്ടുപേരും. അർബാൻ സഫയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. സിജു വർഗീസ്, ഗുഡ് മോർണിംഗ് ഓൾ റേഡിയോസ് നോ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. ബഷീറിന്റെ അക്കൗണ്ടിൽ നിന്നും റഫയും സഫയും റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജ്, ഓ ഒത്തിരി പേരുണ്ടല്ലേ, ഞാൻ വിചാരിച്ചു ഒരു പാട്ടിന് ശേഷം ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വന്നാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്കൊരു പാട്ടിന് ശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും ഈ ഒരൊറ്റ പാട്ടിന് ശേഷം ഞാൻ തിരിച്ചു വരാം കേട്ടോ. ഡയമണ്ട് നെക്ലേസിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by
1: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചധികം പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി എനിക്ക് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സ്പീഡിൽ അങ്ങോട്ട് പോവാണ്. ഷബാനയുടെ മെസ്സേജ് ഉണ്ട്, നമ്മുടെ ആഹിലാണ് മെസ്സേജ് അയക്കുന്നത്, റൈറ്റ് ഏട്ടനെ അയക്കുന്നു. ഫൈസ് കെ ടി ഒരു മോർണിംഗ് മെസ്സേജ് പറയുന്നു, നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തിയെയും ശരിയായ ദിശയിൽ നയിക്കാൻ അറിവിനേക്കാൾ വലിയൊരു വെളിച്ചമില്ല. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു സുപ്രഭാതം. റേഡിയോയിലൂടെ ഈ മനോഹരമായ നിമിഷങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫൈസ് ബ്രില്യൻ സ്കൂളിൽ നിന്നും അവർ മെസ്സേജ് അയക്കുന്നത്. സാജിദിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാഫി പറയുന്നത്, ഇന്നേക്ക് ഇണങ്ങിയും പിണങ്ങിയും 14 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാനും എൻ്റെ പ്രിയതമയും ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ ഷാഫിയുടെ ആനിവേഴ്സറി ആണ്, വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പം ഷാഫിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നൌഷാദ് ജോയിൻ ചെയ്യുന്നുണ്ട്. അമീനും അമാനും ജോയിൻ ചെയ്യുന്നു എം എസിൽ നിന്നും. നാട്ടിൽ നിന്നാണ് റേഡിയോ സുനോ കേൾക്കുന്നത്. ദ സക്കീർ ആണ് മെസ്സേജ് ചെയ്യുന്നത്. എന്നും സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന രണ്ടു പേരുണ്ട് എൻ്റെ വീട്ടിൽ, ഷെഹറൂസും നേഹയും. അടുത്ത പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സക്കീർ ഭീമനാട്. ഇതെവിടെയാണ് സ്ഥലം? സക്കീർ ഭീമനാട് എന്ന് പറയുന്നൊരു സ്ഥലം അല്ലേ, വെറൈറ്റി പേര്. ഓക്കെ, അപ്പോൾ ഇതെവിടെയാണ് ഈ സ്ഥലം എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫൈസ്, ഫാറസ്, അഭിമോൻ, ഐ ആര്യ, ഇഷാന, റേച്ചൽ, റഫ ആൻഡ് ഹെലൻ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, സുഖാണോ എന്ന് ചോദിക്കുന്നു നിസ ഫ്രം ബിർലാസ്. സുഖാണ്. ഓക്കെ, ഷാനും സനയാണ് മെസ്സേജ് അയക്കുന്നത്. അസർ ഗുരുവായൂരിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, ഷാനും സനയാണ് മെസ്സേജ് അയക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും പറയുന്നു. റിയാൻ ആൻഡ് ഇസ്ര ജോയിൻ ചെയ്യുന്നു. ഇന്നും ഭയങ്കര ഹാപ്പിയാണല്ലോ. ഇന്നലെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ രണ്ടുപേരും. അടിപൊളി. റയാനും ഇസ്രയാണ്, അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ചിരി നല്ല ചിരി, ബാക്കിൽ നിൽക്കുന്ന ആളും അടിപൊളി ചിരി, ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ചിരി കുറച്ചുകൂടെ ബൾബ് കത്തി നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ്. ഫാമിലിക്ക് തന്നെ വിഷ് ചെയ്യുന്നുണ്ട്. മോസിനാണ് മെസ്സേജ് അയക്കുന്നത്. എബിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് എബിൻ. മാധവും മാനവും ജോയിൻ ചെയ്യുന്നു. നമ്മൾ ചോദിച്ചത് ഇന്ന് ഹാർഡ് ഡേ ആണ്, അപ്പോൾ ഹാർഡ് ഡേയുടെ തീം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്. നറ്റാഷക്കുട്ടി ഗുഡ് മോർണിംഗ്. വിജിത എം എസിൻ്റെ അക്കൗണ്ടിൽ നിന്നും വെരി ഗുഡ് മോർണിംഗ് നിസ. നമ്മുടെ നോയലും ലിയോണും ആണ് മെസ്സേജ് അയക്കുന്നത്, ഭവൻസിൽ നിന്നും, വിജിതയുടെ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പം നോയൽ ആൻഡ് ലിയോൺ രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. നൌഫുൽ മെസ്സേജ് അയക്കുന്നു, ബിർളയിൽ പോകുന്ന ആസിഫ്, ഫാത്തിമ, അക്കിബ്, അഷർ എന്നിവർക്ക് ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നൌഫൽ മെസ്സേജ് അയക്കുന്നത്. ഇവ എലിസ് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഇവക്കുട്ടി. കൂടെ ഇന്ന് സ്കൂളിൽ നിന്നും ടൂർ പോകുന്ന ഐറി മോൾക്ക് ഒരു വിഷ് പറയാമോ? തീർച്ചയായിട്ടും പറയാമല്ലോ മോൾക്ക് നമ്മളുടെ സ്നേഹം നിറഞ്ഞ വിഷസ്. റിനീഷാണ് ഈ മെസ്സേജ് അയക്കുന്നത് കേട്ടോ. കൂടെ നമ്മുടെ ഇയാൻ, ഇവ, ഇസ ജോയിൻ ചെയ്യുന്നു. ഇന്ന് അവർക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ ആണ്, അപ്പോൾ അടിപൊളിയായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യൂ. ബിനോയ് പാറന്നൂർ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ബിനോയ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഷൈജുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, സുഖമായിരിക്കുന്നു? ഓ, സുഖമായിരിക്കുന്നല്ലോ. മോർണിംഗ് സവാരിക്കൊപ്പം സവാരി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുട്ടീസിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. എസ്പെഷ്യലി ഇന്ന് നാട്ടിൽ പോകുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരും പ്രിയ സുഹൃത്തുമായ സെയ്ദ് ഇക്കാക്കയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു സോങ്ങും ഡെഡിക്കേറ്റ് ചെയ്യണം. കൂടെ കൂടുന്നത് ഷിഹാബ്, സനിലേഷ്, ഷമീം, അസീസ്, ഇക്ക ആൻഡ് ഫോക്കസ് ടീം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് കൊടുക്കുന്നു. കൂടെ തന്നെ പ്രണവും പ്രാർത്ഥനയും റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ അയച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇതാരാണോ? നമ്മുടെ സ്വാസ്തികയും രാംദേവുമാണ് കേട്ടോ. ഓക്കെ, ഇന്ന് ടുഡേ രാംദേവ് ഹാസ് ക്യാരക്ടർ കോമ്പറ്റീഷൻ അല്ലേ. ഓ, അടിപൊളി അടിപൊളി. ഒളിമ്പ് ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു ഫുട്ബോളർ ആയിട്ടാണ് നമ്മുടെ രാംദേവ് ഇന്ന് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം രാംദേവെ തകർക്കുക, അടിച്ചു വിളിക്കുക, എന്നിട്ട് നാളെ നമുക്ക് റിസൾട്ട് എങ്ങനെയായുള്ള എങ്ങനെ ആയി എന്ന് പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ രാംദേവ് ഇന്ന് തകർക്കട്ടെ. രാംദേവിന് ബെസ്റ്റ് വിഷസ് സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ അഹമ്മദ് ഷരീഫിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ പറയുന്നു. കൂടെ തന്നെ പറയുന്നു, ഇന്ന് സിസ്റ്റേഴ്സ് ബർത്ത്ഡേ ആണ്, അംന ഷരീഫിന്റെ ബർത്ത്ഡേ ആണ്. ഷീസ് ഗ്രേറ്റ് ടു നോബിൾ ഇന്റർനാഷണൽ സ്കൂളിലാണ്. വിഷസ് ബൈ അംന, അമീൻ, അമാൻ, എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് ആണ് കേട്ടോ.

ബിജുവിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാഹുലിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, ഐ എം അനിക. ഓക്കെ, 4Q, my school is Noble International School. Today is my last exam. ഓ, അതിൻ്റെ സന്തോഷമാണല്ലേ മുഖത്തുള്ളത്. അടിപൊളി. അനിക്കക്കുട്ടിയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അനിക്കക്കുട്ടിക്ക് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഹെവ്നിക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെവ്നിക്ക് ഗുഡ് മോർണിംഗ്. രാകേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും പ്രണവ് ജോയിൻ ചെയ്യുന്നു. പ്രണവിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കുറേയായിട്ട് മോർണിംഗ് സവാരിയിൽ തനിച്ചാണല്ലോ മിസ് അപ്പുണ്ണിയുടെ. അപ്പുണ്ണി ഒരു 8 മണിക്ക് കഴിഞ്ഞിട്ടായിരിക്കും വരെ കേട്ടോ. അനുരാജിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു. സുനിലിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അരുണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആഗ്ന ആഗ്നേ, അവർ ഐഡിയൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ഒരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ടിസ്വിൻ ആൻഡ് ടിസ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ദോഹ, ഹാവ് എ ഗുഡ് ഡേ. രജീഷ് കുമാറാണ് ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്. ആ പാട്ട് ഞാൻ നമ്മുടെ 1 മണിക്ക് മാറ്റിനി ക്ലാസിക്സ് ഉണ്ട്, അപ്പോൾ അതിന് കറക്റ്റ് യോജിച്ചൊരു പാട്ട് സെലക്ഷനാണ് രജീഷ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ട്രൈ ചെയ്യാം കേട്ടോ. കൂടെ തന്നെ നമ്മുടെ മാധവും മാനവും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഓക്കെ, നല്ലൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഇത് ആരൊക്കെയാണ്? ജനസിസ് ആൻഡ് ഗ്രേഷ്യസ് ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ജിൻസന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ നമ്മുടെ റീവ്, ജെനീലിയ, ഡിയോൺ, ഡേർലി ആൻഡ് ഡെറിക്, അവരുടെ എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ബിർളയിലേക്കാണ് അവർ പോകുന്നത്. അനീസിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്. ശാന്തിനി കേതൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് കുറേ പേരുടെ വിശ്വസിനിയും നിൽക്കുകയാണ്. കൂടെ അങ്കിതും അർപ്പിതും ജോയിൻ ചെയ്യുന്നു. കറക്റ്റാണ്. ഹെലൻ പറയുന്നത് എക്സാം സ്റ്റാർട്ടഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗംഭീരമായിട്ട് പോകട്ടെ. ജിൽസ്, ജോബീച്ച ആൻഡ് ലോറിയൽ ഫ്രം ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലഞ്ചുവിൻ്റെ ഗുഡ് മോർണിംഗ് വരുന്നുണ്ട്. കൂടെ തന്നെ ഫൈസി പറയുന്നത് ഐറക്കുട്ടിയാണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. നാട്ടിലേക്ക് പോകുന്ന എൻ്റെ ബ്രദർ ഫഹദ് ആൻഡ് ഫാമിലിക്ക് ഒരു വിഷസ് പറയാമോ? തീർച്ചയായിട്ടും നമ്മളുടെ സ്നേഹം നിറഞ്ഞ വിഷസ് പറയുന്നു. കൂടെ തന്നെ ഇന്ന് ഭവൻ സ്കൂളിൽ പോകുന്ന നോയലിനും ലിയോണിനും വിജിതയ്ക്കും എൻ്റെ വിഷസ്. ആഹാ, അടിപൊളി. ഞാൻ കുറച്ചും പേർക്ക് വിഷസ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വന്നിരിക്കുന്നത് അംബരീഷിൻ്റെ ഗുഡ് മോർണിംഗ് ആണ്. ഡെറിക്ക്, നമ്മുടെ സേറക്കുട്ടി പോവുകയാണ് ഭവൻസിലേക്ക് കേട്ടോ. ഇന്ന് ലാസ്റ്റ് എക്സാമാണ്. അതിൻ്റെ ഒരു സന്തോഷം സേറക്കുട്ടിയുടെ മുഖത്തുണ്ടാകും. ഓക്കെ, അപ്പം സേറ ഡെറിക്കിനും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ, റാഷി ആൻഡ് റഹ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും റാദി, ഓക്കെ, റാഷി ആൻഡ് ലി റഹ തന്നെയല്ലേ ഇത്? അതെ, ലിയോ റഹ. ഓക്കെ, അവർക്കൊരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരുടെയും പേരുകളിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. ആരുടെയും കുട്ടികളുടെ പേരുകൾ വിട്ടുപോകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ, അപ്പോൾ ആരുടെയെങ്കിലും പേര് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത മണിക്കൂറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് ഇതാ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും, എല്ലാ കുട്ടീസിനും ഇന്ന് കുറച്ച് പേര് എക്സാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യൂ. പിന്നെ അതുപോലെ നമ്മുടെ രാംദേവിന് ഇന്നൊരു ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ക്യാരക്ടർ ടൈപ്പ് കോമ്പറ്റീഷനാണ്. ഫുട്ബോളറായിട്ട് ആളെന്ന് തകർക്കാൻ പോവാണ്. അപ്പോൾ നല്ല രാംദേവിനും ഒരു സ്പെഷ്യൽ വിഷസ് കൂടി കൊടുത്തുകൊണ്ട് ഇനി നമ്മളൊരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണ് കേട്ടോ.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: Studio Clockil samayam 7 mani kazhinju 4 minute aanu. September 29th theyadi chuvaichu divasaanu. Kurchu perde messages like koodi namakkonna varanaayittunde. ഗുഡ് മോർണിംഗ്, സുഖാണോ നിസ സുഖമായിട്ടിരിക്കുന്നല്ലോ. ഫ്രം ബിർല സ്കൂൾ ഷാനാൻ സാന അവരുടെ മെസ്സേജ് ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. റിജേഷ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് റിജേഷ്. കൂടെ ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് വീർ വിരാജ്, റാണി വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ ആൻഡ് വിനോജ് ഫ്രം നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ ജസ്റ്റ് ചേച്ചിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു ഫൈസൽ. അയ്യോ, ആളുടെ മെസ്സേജ് ഉണ്ട്. ഇംഗ്ലീഷ് മോഡേൺ സ്കൂളിലേക്ക് പോകുന്ന ആയിഷ, റീം, തമീം എന്നിവർക്ക് ഒരു ഹായ് പറയണേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ മോർണിംഗ് കൂടി നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ഒരുപാട് കുട്ടീസിനുള്ള സ്പെഷ്യൽ വിഷസും അവരുടെ മെസ്സേജുകളും അവരുടെ റൈറ്റ് ആൻസേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു പോയി. അവരോട് ചോദിച്ച ചോദ്യം വളരെ സിമ്പിളായിരുന്നു. എല്ലാവരും ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഹൃദയത്തെ പൊന്നുപോലെ നമ്മൾ സൂക്ഷിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. നമ്മൾ ഹൃദയമുള്ളവരാകണം അക്കാര്യത്തിൽ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. കാരണം ഇന്ന് സെപ്റ്റംബർ 29 ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്, ഹൃദയദിനമാണ് കേട്ടോ. അപ്പോൾ ഹൃദയദിനത്തിൻ്റെ ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത് ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ നൽകിയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്. സഫ്വാൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് റയാൻ ആൻഡ് ഇവാന BPSൽ നിന്നും അവരിതാ ഇപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഷിനാദ്, ആസിഫ്, വേണു, അശ്വതി അവരുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ വിഷസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് മുമ്പ് മുഹസിൻ്റെ അക്കൗണ്ടിൽ നിന്നും റയാനും ഇസ്രയും ഒരു വോയിസ് നോട്ട് അയച്ചു, ഒരു കുഞ്ഞു വോയിസ് നോട്ട് കേട്ടോ, അധികമൊന്നുമില്ല, വളരെ ചെറിയൊരു വോയിസ് നോട്ടാണ്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞാനതൊന്ന് നിങ്ങളെയും കൂടെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ചില ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലെ ചില സമയത്ത് ഭയങ്കര സന്തോഷം തരുമെന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു കുഞ്ഞു വോയിസ് നോട്ടാണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു 3 താങ്ക് യു പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം മനസ്സിലായി ചെറിയ ചെറിയ കാര്യങ്ങളും അത് നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പെട്ടെന്നൊരു ചിരിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് തരാനായിട്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ കഴിഞ്ഞ മണിക്കൂറിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ കൂടി നമ്മൾ വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭീമനാട് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് സക്കീർ, അദ്ദേഹം അവിടെ നാട്ടിൽ നിന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭീമനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഭീമനാട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭീമനാട് എന്ന് പറയുന്ന ആ പേര് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കുമല്ലോ, കാരണം നമ്മുടെ PO ബോക്സ് ഉള്ളത് കൊണ്ട്. അപ്പോൾ എന്തായാലും ഭീമനാട് എന്ന് പറയുന്ന സ്ഥലത്തെ സക്കീർ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള പേര് വിശേഷം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും നല്ലൊരു വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. പാട്ടുകൾക്ക് ശേഷം ഒരു ചെറിയ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്, അതെന്താണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അതിന് മുൻപായിട്ട് നമ്മൾ അടുത്തൊരു പാട്ടുകൂടി ഒന്ന് കേട്ട് പോകുന്ന സമയമാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോകാം എന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ലിങ്ങനെ കേട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ഷഹബാസമൻ പാട്ടിലേക്ക് നമ്മൾ വരികയാണ്. ഷഹബാസമൻ മൃദുലയും ചേർന്ന് പാടിയ വിശുദ്ധൻ മൂവിയിലെ പലരുടെയും ഒരു എന്താ പറയുക ലിസ്റ്റിലെ ഒരു ഫേവററ്റ് പാട്ടായിരിക്കും ഇത്. ഒരു മെഴുതിരിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിതാ ഈ ഒരു മണിക്കൂറിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തും.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
1: വിസിറ്റ് www.kidsexpo.qa.
3: മർസാ അബുഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 കിലോ 1 റിയാൽ 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് 1 കിലോ 1 റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ 1 കിലോ 4 റിയാൽ 75 ദിർഹം. ബ്രോൺസ് 500 ഗ്രാം 9 റിയാൽ. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 കിലോ 2 റിയാൽ 50 ദിർഹം. ജാഗോൾ ക്ലാസിക് ബ്ലാക്ക് ADG പെർഫ്യൂം 100 ml 27 റിയാൽ. ടാൻസാനി മട്ടൺ 1 കിലോ 37 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 37 റിയാൽ 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ September 30 വരെ മാത്രം.
4: நீங்கள்
5: கேட்டுக்கொண்டிருப்பது ரேடியோ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 16 ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഫൈജാസിന്റെ ഒരു നല്ല മെസ്സേജ് എത്തിയിട്ടുണ്ടായി. ചില പാട്ടുകൾ എത്ര കേട്ടാലും നമുക്ക് ചിലപ്പോൾ മതി വരില്ല, കാരണം അവ പാട്ടുകളല്ല നമ്മൾ വീണ്ടും വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള നല്ല പാട്ടുകൾ സമ്മാനിക്കുന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് നമുക്ക് മെസ്സേജിൽ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാനും പങ്കുവയ്ക്കുന്നു. കൂടെ തന്നെ ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായൊരു കാര്യം എന്ന് ചോദിക്കാമെന്നാണ് വിചാരിച്ച. വലിയ കടുപ്പമുള്ള ചിന്തകളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നുമല്ല, ഞാനിങ്ങനെ റീല് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ആ റീല് കണ്ടപ്പം ചിലപ്പോൾ ചില റീല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല എനിക്കെന്താ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നാഞ്ഞത് എന്നുള്ള ചിന്തയൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ ഒരു റീല് കണ്ടാണ് കേട്ടോ. ഇത് എത്രമാത്രം കണക്റ്റ് ആവും, എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും നമുക്ക് നോക്കാം. എല്ലാവരും നമ്മളൊക്കെ തന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ആ റീലിൽ അക്കങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മളുടെ സംസാരത്തിൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ, നമ്മൾ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സംസാര പ്രയോഗത്തിൽ വരുന്ന ചില അക്കങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പം നമ്മൾ പറയാറുണ്ട് നമ്പേഴ്സ് വരുമല്ലോ, നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ വരുന്ന നമ്പറുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു രസമുള്ളൊരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഓ ഇന്ന് 100 പണി ചെയ്യാൻ കിടക്കുവാണ്, അല്ലെങ്കിൽ 100 കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ 100 പറയുന്ന ആ ഒരക്കം വന്നു പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ സംസാര ഭാഷയിൽ വരുന്ന ആ ഒരു അക്കങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ സംസാരത്തിലെ അക്കങ്ങളെ നമുക്കൊന്നൊന്ന് ഒന്ന് ആലോചിച്ച് ചിന്തിച്ചറിഞ്ഞാലോ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പെട്ടെന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഈ 100 കാര്യങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് അതിൽ കൂടുതൽ എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമ്മളുടെ സംസാരത്തിലെ, നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ വരുന്ന അക്കങ്ങൾ, നമ്പറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എനിക്കിന്ന് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000-00917 എന്ന നമ്പറിലേക്ക് സഫ്വാൻ അബ്ദുള്ളയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് ആൾ അയച്ചൊരു മെസ്സേജാണ്. ഗുഡ് മോർണിംഗ്, ഒരു പാട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം ആളൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ടൈമിൽ അത് പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റാതിരുന്നത് സഫ്വാൻ. അപ്പോൾ ഇന്ന് ആളൊരു പാട്ട് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും സഫ്വാൻ്റെ മെസ്സേജ് ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ അത് വന്ന് നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം അത് ട്രൈ ചെയ്യുന്നതായിരിക്കും സഫ്വാനെ. സഫ്വാൻ്റെ ഒരു നല്ല മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് സ്പെഷ്യലി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ചോദ്യം വളരെ സിമ്പിളാണ്. നമ്മളുടെ സംസാരത്തിൽ വരുന്ന അക്കങ്ങൾ, നമ്പറുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. നമ്മളുടെ സംസാരത്തിൽ വരുന്ന നമ്പറുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം. അക്കങ്ങൾ, സംസാരത്തിലെ അക്കങ്ങളെ നമ്മളൊന്ന് ഇന്ന് തിരിച്ചറിയാനായിട്ട് പോവുകയാണ്. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക്, വേട്ടയാട് വിളയാട് മൂവിയിലെ പാട്ട്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: തിരുവനന്തപുരം വെൺകാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
4: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123
6: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ The Golden Edition.
7: Even partner, Cube Entertainments.
6: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
7: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
6: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

സർവമായ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു, അതിനുള്ള മറുപടികൾ ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നു നിൽക്കുന്ന സമയമാണ്. ഞാൻ ചോദിച്ച കാര്യം വളരെ വളരെ സിമ്പിളായിരുന്നു. ഇപ്പം കേട്ട് തുടങ്ങുന്നവർക്കും ഒന്ന് ആലോചിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവരും ഇപ്പം നമ്മൾ പറയുന്ന ഓൾമോസ്റ്റ് വരികളും വാക്കുകളൊക്കെ ഓൾറെഡി ഇവിടേക്ക് അയച്ചു വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ വരുന്ന അക്കങ്ങൾ ഏതൊക്കെയാണ്, നമ്പറുകൾ ഏതൊക്കെയാണ്, നമ്മൾ പറയില്ലേ ഒരു 100 കൂട്ടം കാര്യങ്ങൾ എന്ന് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ വരുന്ന നമ്പറുകൾ അക്കങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ സംസാരത്തിൽ, ഇങ്ങനെ ഒരു കൗതുകമുള്ളൊരു ഒരു കുഞ്ഞി ചോദ്യമാണ് ഞാനൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആൽബിനാണ് ആദ്യം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആള് പറയുന്നത് 10,000 പ്രാവശ്യം പറഞ്ഞു. നമ്മൾ പറയാറുണ്ടല്ലേ ഞാനൊരു 10,000 വട്ടം പറഞ്ഞതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് ആദ്യം എനിക്ക് മെസ്സേജിൽ ഇവിടേക്ക് വന്നത് കേട്ടോ. പിന്നെ ജോ പറയുന്നത് 8 പണി, അത് നമ്മൾ മിക്കാറും പറയാറുണ്ട്, നമുക്ക് കിട്ടാറുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, ബിനോയ് ദാസ് പറയുന്നത് പിന്നെ ഓക്കെ ഇത് നമ്മൾ എപ്പോഴും പറയാറ് ഒന്ന് അല്ലെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, അത് നമ്മുടെ സംസാരത്തിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഷിജി പറയുന്നത് ഓരോരോരോ പ്രശ്നങ്ങൾ അല്ല, അതിവിടും അവിടെ ഒന്ന് ഒന്നെന്നുള്ളത് അർത്ഥം വരുന്നുണ്ട്, ഒന്നുമില്ല എന്നുള്ളതും പറയുന്നുണ്ട് നമ്മൾ. ഷാജി നന്മണ്ടയാണ് മെസ്സേജ് അയച്ചത്. പിന്നെ അതുപോലെ തന്നെ സതീഷ് ആർക്കി ഗുഡ് മോർണിംഗ് നിസ ഒന്ന് എന്നാണ് പറയുന്നത്. ഒന്ന് പറയുന്നേ, നമ്മൾ പറയാറില്ലേ ഒന്ന് പറയുന്നേ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് സതീഷ് ആർക്കെ പറയുന്നത്. സാലിക് നാസർ പറയുന്നത് 8 പണി. എനിക്കൊന്ന് കൂടുതൽ പേരും 8 പണിയാണ് അയച്ചത് എന്ന് തോന്നുന്നുണ്ട് ഇതുവരേക്കുള്ള മെസ്സേജുകളിൽ നിന്നും. സാലിക്കും അത് തന്നെയാണ് അയച്ചത്. സുപ്രഭാതം നിസ എന്ന് പറഞ്ഞിട്ട് അജിയുടെ മെസ്സേജുണ്ട്. ഷംസീർ പറയുന്നത് 8 പണി കിട്ടി. ആ അത് നമ്മൾ ഇതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും 8 പണി ആയിരിക്കും ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് എന്ന്. ടോഷി പറയുന്നത് കുറച്ചധികം ടോഷി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾ പറയുന്നത് 1 മിനിറ്റ്, ഇത് ശരിയാണ്, 1 മിനിറ്റ് മാത്രമല്ല 5 മിനിറ്റും ഉണ്ട് നമുക്ക് അല്ലേ, 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയാറുണ്ട്. 10,000 വട്ടം പറഞ്ഞതാണ് ഞാനത്, പിന്നെ ഒരു വട്ടം കൂടി എനിക്കത് പറഞ്ഞു തരുമോ എന്ന് നമ്മൾ പറയാറുണ്ട്. 5 പൈസ ഇല്ലാട്ടോ എടുക്കാനായിട്ട്, അത് നമ്മൾ പറയാറുണ്ട്. ടോഷിയാണ് ഇതൊക്കെയൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇഫ്തി ഹഴുദീം പറയുന്നത് ഒന്ന് വരാമോ, ആ ശരിയാ ഒന്നെന്നുള്ള അക്ഷരമല്ലോണ്ടോ അല്ലേ, ഒന്ന് വരാമോ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞതാണ്, അതായത് ഞാൻ 2-3 വട്ടം പറഞ്ഞതാണ് കേട്ടോ ഇത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലിബിൻ മെസ്സേജ് ചെയ്യുന്നത് 1, 1, 1 1 വക, ആ 1 വക നമ്മൾ ഒരു വകയായി പോയിട്ടോ ചെയ്ത കാര്യം എന്ന് പറയാറുണ്ട്. ശരിയാണ് കേട്ടോ, ഈ 1 വക ലിബിനാണ് ഓർമ്മപ്പെടുത്തിയത്. പിന്നെ അമ്പിളി പറയുന്നത് ഒന്ന് പറയട്ടെ എന്നുള്ളത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫ്ലെക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് ഫോർ ഫ്ലെക്സ് ട്രേഡിംഗ് സ്റ്റാഫ്, ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മനാഫാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം മനാഫെ അടുത്ത പാട്ട് നമുക്ക് സ്പെഷ്യലി ഫ്ലെക്സ് ട്രേഡിങ്ങിൽ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. സനിൽ എം എസിൻ്റെ മെസ്സേജ്, സനിൽജി പറയുന്നത് ഒന്നുകൂടെ പറയാമോ, അപ്പോൾ ഒന്ന് എന്ന് പറയുന്ന അക്കം അവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2 ആലോചിക്കരുത്, ശരിയാ 2 അക്ഷരം അവിടെ വരുന്നുണ്ട്, അക്ഷരമല്ല നമ്പർ വരുന്നുണ്ട്. 2 ഇനിയിപ്പോൾ ആലോചിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയാറുണ്ട്. വാക്കുകൾ പറയുന്നതിന് മുന്നേ 3 വട്ടം ചിന്തിക്കണം, ശരിയാണ് അതും പറയാറുണ്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സെബാസ്റ്റിൻ്റെ മെസ്സേജാണ് 8 പണി. എല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന 8 പണിയാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് 7 അയൽപ്പക്കത്ത്, അത് പറയാറുണ്ടോ നമ്മൾ, 7 അയൽപ്പക്കത്തിനപ്പുറം അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ, 7 അയൽപ്പക്കത്തിനടുത്ത് എന്നൊക്കെ വേണമെങ്കിൽ ആയിരിക്കാമെന്ന് കരുതുന്നു. സെബാസ്റ്റിൻ പോളാണ് അത് പറയുന്നത്. 24 മണിക്കൂറും ഫോണിലാണ്, ശരിയാണ് കറക്റ്റാണ് കേട്ടോ, 24 hours എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സംസാരത്തിൽ വരും. 24 മണിക്കൂർ ഇത് തന്നെ പണി എന്നൊക്കെ പറയാറുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, 1 മിനിറ്റ്, ശരിയാണ് ഇത് പറയാത്ത ആൾക്കാർ ഭയങ്കര കുറവാണ്. ജിനീഷ് ബാബുവാണത് പറയുന്നത്. വൈശാഖ് പറയുന്നത് ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്, അത് നമ്മുടെ സംസാരത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്, സി വൺ തിങ് ഇത് പറയാറുണ്ട് നമ്മൾ. വൈശാഖാണ് ഇതെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അജയ് കൊച്ചിൻ്റെ മെസ്സേജ് ഉണ്ട്. അനിമോൻ അസീസ് പറയുന്നത് അടിപൊളി. ഓക്കെ, ശിവപ്രസാദ് പറയുന്നത് 10, ആ ശിവപ്രസാദ് എനിക്കിത് ഫുൾ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പരിപാടിയല്ല, ഇത് ഫുൾ ലിസ്റ്റ് എനിക്ക് ആളെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി ശിവപ്രസാദ്. ശിവപ്രസാദിൻ്റെ ആ ലിസ്റ്റ് ഞാൻ വായിച്ചിട്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകും കേട്ടോ. 10 പൈസ കയ്യിലില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. 8 പണി നമ്മൾ ഓൾറെഡി കുറേ തവണ പറഞ്ഞു. 5 മിനിറ്റ് ഇപ്പം വിളിക്കാട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ 5 നമ്പർ വന്നു. ഒരു 10,000, ഒരു 1,000, 10,000 ഒക്കെ അതിനകത്ത് വരുമല്ലോ അല്ലേ. 1,000 തവണ പറഞ്ഞാലും നമ്മൾ പറയാറുണ്ട്, ഒരു 10,000 തവണയെന്നും പറയാറുണ്ട്. അത് നമ്മുടെ ആ ഒരു
എന്താ പറയുക, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച് 1000ഉം 10000ഉം ഒക്കെ ഒന്ന് അങ്ങോട്ട് മാറും എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടായിട്ട് ഇവർക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, അതും പറയാറുണ്ട്. 20 ശരിയാണ്. ഓക്കെ, 18 അടവും പഠിച്ചാലാണ് കേട്ടോ എന്നെ. അത് ശരിയാണല്ലോ, കറക്റ്റ്. 18 എന്ന് പറയുന്ന നമ്പർ വരുന്നുണ്ട്. മൂന്നാളും ഒരുമിച്ച് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അത് 3 വരുന്നുണ്ട്. 7 ജന്മം എടുത്താലും നടക്കില്ല കേട്ടോ, ശരിയാ. 7 വരുന്നുണ്ട്. 24 മണിക്കൂർ ഇത് തന്നെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയാണല്ലേ. ഓക്കെ, നമ്മളെ സമ്മതിക്കണല്ലേ, നമ്മൾ വേറെ ലെവലാണ്. ഓക്കെ, ഇനിയും മെസ്സേജുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അതിനുള്ള ഒരു രസമുള്ള മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അതാരാണ് അയച്ചത്? രസമുള്ളൊരു മെസ്സേജ്, ഞാൻ ഡിസൈ ഒന്നും മിണ്ടാതിരിക്കി, അതിൽ ഒന്നും വരുന്നുണ്ടല്ലോ, അടിപൊളി. ഇതാരാണ് മെസ്സേജ് അയച്ചത്? അയച്ചയാളുടെ പേര് ഇല്ല കേട്ടോ, MR എന്നാണ് എനിക്കിവിടെ കാണുന്നത്. എനിവേ, അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അതിനുശേഷം നമുക്ക് ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജസിലേക്ക് പെട്ടെന്ന് വരാം. ഒരു മിനിറ്റ് കേട്ടോ, അതിന് ഒരു മിനിറ്റ് അല്ല, എന്തായാലും ഒരു 4 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മൾ കേൾക്കുന്നത് ഈ പാട്ടിലും അക്കങ്ങൾ വന്നു പോകുന്നുണ്ട് കേട്ടോ, മനസ്സിലായി കാണുമല്ലോ. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ടാണിത്.

0: ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalinulla ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 43 ആണ്. ഞാനൊരു 4-5 പറഞ്ഞു അല്ലെ, കുറച്ച് സമയം കൂടിയും തോന്നുന്നുണ്ട്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് അക്കങ്ങളാണ്, നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ അല്ലെങ്കിൽ സംസാരിക്കുന്ന ടൈമിൽ വരുന്ന അക്കങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ കേട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ, അക്കങ്ങളെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ അടിപൊളി മെസ്സേജുകൾ വന്നിൽക്കാണ്. ഫസൽ മുഹമ്മദിന്റെ മെസ്സേജ് 30 സെക്കൻഡ്. പിന്നെ അതുപോലെ തന്നെ അജയ് പറയുന്നത് കുറച്ചധികം എഴുതിയ ആളയച്ചത് 8 നല്ല ഒന്നാന്തരം ആയിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. 1 പിഴച്ചാൽ 3 പറയാറുണ്ട്, നല്ല ഒന്നാന്തരം. അതും എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ജെയ്സൺ പറയുന്നത് 1000 പറഞ്ഞു കൊടുത്തിട്ടും അത് ശരിയാക്കിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ പറയുന്നത് 1.5 ഐറ്റായിരുന്നു കേട്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. 1.5 പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന ഒന്നാണ്. പിന്നെ ഹരുൺ പറയുന്നത് കണക്കായി പോയി, ശരിയാണല്ലോ, അത് നമ്മൾ പറയാറുണ്ട്. അതിൽ തന്നെ അടുത്തത് നമ്മൾ രണ്ടാളല്ലാതെ 3rd അറിയരുത് കേട്ടോ, വേറെ ആരും അറിയാൻ പാടില്ല, അത് നമ്മൾ പറയാറുണ്ട്. ഹരുൺ റഷീദാണ് ആ ഒരു പെട്ടെന്ന് അത് ആലോചിച്ച് പറഞ്ഞ അടിപൊളി കേട്ടോ ഹരുണെ. നമ്മൾ രണ്ടാളല്ലാതെ 3rd ഞാൻ അറിഞ്ഞോണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെ, കറക്റ്റാണ്, അടിപൊളി അടിപൊളി അടിപൊളി ഹരുൺ. നെക്സ്റ്റ് ഗൂഗിളാണ്, 1 പിഴച്ചാൽ 3 പലപ്പോഴും നമ്മൾ ഓൾറെഡി കുറച്ച് പേര് അതിൽ പറഞ്ഞു കഴിഞ്ഞു. 100 പറഞ്ഞു കൊടുത്താൽ നമ്മൾ തുടങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു രാജേഷേ. സുതീഷ് ടി പി പറയുന്നത് 1 അല്ലെങ്കിൽ 1 ഇതൊക്കെ നമ്മളുടെ സ്ഥിരമാണ്. സുർമയ പ്രഭീഷ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാനൊരു തവണ സ്വന്ന 100 സ്വന്ന മാതിരി, സുർമയ ആണ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. മധു നമ്പ്യാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, 900 എന്ന് പറഞ്ഞ വാക്ക് പലപ്പോഴും വരാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. നീതി മോഹൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ധന്യ കണ്ടുപിടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ധന്യ പറയുന്നത് 1 പറഞ്ഞ് 2 ചാടി ഇറങ്ങിക്കോളും എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, അപ്പോൾ അത് ധന്യ ഇങ്ങനെ ഓർത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാറുണ്ട് 40 നാഴികയ്ക്ക് 40, അത് ശരിയാണ് കേട്ടോ. അതൊരു നല്ല ധന്യയുടെ നല്ലൊരു ഒബ്സർവേഷൻ ആയിരുന്നു കേട്ടോ, നാഴികയ്ക്ക് 40 പറയാനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡയലോഗിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകാറുണ്ട്. അത് ധന്യയുടെ ഒരു നല്ല ഒബ്സർവേഷൻ ആയിരുന്നു, അടിപൊളി. നാഴികയ്ക്ക് 40 എല്ലാവരും 1, 2, 3 അല്ലെങ്കിൽ 10 നിന്നപ്പോൾ ധന്യ 40 നാഴികയ്ക്ക് 40 എന്നുള്ളതാണ് ധന്യ കണ്ടുപിടിച്ചത്. ഷൈൻ ദേവിൻ്റെ മെസ്സേജ് ഉണ്ട്, 1.5 ചോദ്യമുണ്ട്, അത് നമ്മൾ പറയാറുണ്ടത്. 1 പോലും തെറ്റിയില്ല, അല്ലെങ്കിൽ 1 ഞാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഇനി ഈ 100 അല്ലേ, അതും പറയാറുണ്ട്. കെ ഷൈൻദേവാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ അതുപോലെ തന്നെ സുഹൈൽ ഇസ്മയിൽ പറയുന്നത് അവർ 10 വിവരമില്ലെന്നേ, അതും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1-2 ആലോചിച്ചിട്ട് തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി കേട്ടോ, അത് നമ്മൾ നമ്മളുടെ ഒരു സ്ഥിരം വാക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് ഇത് ആരാണ് അയച്ചിരിക്കുന്ന, പേരില്ല കേട്ടോ, ഖത്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ഒരു രക്ഷയില്ല, കൃഷ്ണചന്ദ്രനാണ് അല്ലേ, ഒരു രക്ഷയില്ല, ശരിയാ, 1 എന്നുള്ളത് വരാറുണ്ട്. പിന്നെ 1 വെച്ച് തന്നാണ്ടല്ലോ, സ്ത്രീയാണ് അത് അയച്ചു തന്നിട്ടുള്ളത്, ശരിയാണ്. നമ്മളിതൊക്കെ സ്ഥിരം ഇത്രയും സംസാരത്തെ ഭാഷയിൽ ഇത്രയും അക്കങ്ങൾ വരുന്നു എന്നുള്ളത് ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു കൗതുകം വരുന്നില്ലേ. നമ്മൾ എന്തൊക്കെ സംസാരിച്ച് വരുമ്പോഴും ഈ പറഞ്ഞപോലെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കടന്നു വരുന്നുണ്ട്. സതീഷ് ആർക്ക് വീണ്ടും മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാനൊരു തടവ് സ്വന്നാൽ 100 സ്വന്ന മാതിരി ആ സംഭവം അയക്കുന്നുണ്ട്. നമ്മൾ 2 2 1 എന്നുള്ളത് പറയാറുണ്ട്. ഇത് അയച്ചിരിക്കുന്ന അഖിലേഷാണ് കേട്ടോ. ഷിബു ഇബ്രാഹിമിൻ്റെ ഒരു ഹായ് എത്തിയിട്ടുണ്ട്, ഹായ് പറയുന്നു തിരിച്ച്. അജയ് കൊച്ചും പറയുന്നു 5 കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. 8 ആയോ, അത് ശരിയാണ് കേട്ടോ, അത് 8 നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ, 8 ഇതൊക്കെ നമുക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലേ, ശരിയാണ് കേട്ടോ. അത് നമ്മുടെ ശരത്താണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്, കറക്റ്റാണ് കേട്ടോ. 1 പോയി തരുമോ, റോഷനാണ് അത് അയച്ചിട്ടുള്ളത് കേട്ടോ, റോഷ അടിപൊളി. അങ്ങനെ അങ്ങോട്ട് ആരും ആലോചിച്ച് പോയില്ല ഇതുവരേക്കും, 1 പോയി തരുമോ, ശരിയാണ് കേട്ടോ. ഓക്കെ,
3: റോഷൻ ഓക്കെ ശരിക്കും പറഞ്ഞതാണോ റോഷൻ? ഓക്കെ ഞാൻ വിചാരിച്ചു തമാശക്ക് പറഞ്ഞതാണോ റോഷൻ, ശരിക്കും പറഞ്ഞതാണോ എന്ന് എനിക്ക് പെട്ടെന്ന് ഒരു സംശയം കേട്ടോ. ശരിക്കും ആണോ? ഞാൻ പാട്ടിലേക്ക് പോകേണ്ട വരുമോ? എനിക്ക് വിഷമമായിട്ടോ. ശരിക്കും പറഞ്ഞാണോ റോഷൻ ഇനിയിപ്പം ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. അങ്ങനെ ആണെന്ന് തോന്നുന്നുണ്ട്, ഡൗട്ട് വരുന്നുണ്ട് എനിക്ക്. റോഷൻ്റെ റിപ്ലൈ ഒന്നും തൽക്കാലം വന്നിട്ടില്ല, ഒരു ചിരി മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ് ഫിറോസ് ഖാൻ, അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുമാതിരി അതൊക്കെ നമ്മൾ നോർമലി പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളീ പറഞ്ഞു വന്നത് അക്കങ്ങളെ കുറിച്ചാണ്, അക്കങ്ങൾ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് പറഞ്ഞിട്ട്. ഒരു രൂപയുടെ ഉപകാരം ഇല്ലല്ലോ നിന്നെ കൊണ്ട്. ശരിയാണ്, നിഷു ആണ് അത് പറയുന്നത് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനിയും സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിലേക്ക് അയക്കാമെന്നുള്ള റോഷൻ്റെ മെസ്സേജിൽ ഞാൻ അങ്ങോട്ട് ഇമോഷണൽ ഡാമേജ് എന്നൊക്കെ പറയുന്ന പോലെ തകർന്നു പോയ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. എന്തായാലും അക്കങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി പാട്ടിലേക്ക്, ചെന്നൈ എക്സ്പ്രസ്സിലെ 1 2 3 4 എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് വരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആണ്.

0: ശ്രീ ബൊനാൻസ ബിഗ് സേവിംഗ്സ് മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ, ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
1: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിങ്സ്.
0: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ 90.4.

0: This is Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഫയർവർക്സ്, ഔട്ട്ഡോർ ലേസർ ബീമുകൾ, ഉയർന്ന തീവ്രതയുള്ള ലൈറ്റുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്ന പരിപാടികൾക്ക് മുൻകൂർ പരിശോധനയും അനുമതിയും ആവശ്യമാണെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഇത്തരം പരിപാടികൾ വിമാനങ്ങളുടെ പ്രവർത്തനത്തെയും വ്യോമ ഗതാഗത സേവനങ്ങളെയും പൈലറ്റുമാരുടെ കാഴ്ചയെയും ബാധിക്കാൻ ഇടയുള്ളതിനാലാണ് മുൻകൂർ വിലയിരുത്തൽ നിർബന്ധമാക്കിയതെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ആഡംബര ആഭരണ വാച്ച് വിപണിയിലെ പ്രമുഖ മേളയായ ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷന്റെ 22-ാമത്തെ പതിപ്പിന് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ തുടക്കം കുറിച്ചു. ഓൺലൈൻ ബ്ലാക്ക്മെയിലും പണം ആവശ്യപ്പെട്ടുള്ള ഡിജിറ്റൽ ഭീഷണിപ്പെടുത്തലും ഖത്തറിൽ 3 വർഷം വരെ തടവും 1,00,000 റിയാൽ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സൈബർ കുറ്റകൃത്യങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം സംഘടിപ്പിച്ച ബോധവൽക്കരണ വെബിനാറിലാണ് ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ മഴയെ തുടർന്ന് 4 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും ഉപേക്ഷിച്ചതോടുകൂടി സെമി ഫൈനൽ ലൈനപ്പായി. 1-ാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും.
2: Marsa Abu Hamur Brandil First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 riyal. Chansani Mutton 1 kilo 37 riyal 75 dirham. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. This special offer September 30 വരെ മാത്രം.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് 1 പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
2: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
6: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
7: Malabar Golden Diamonds Morning Safari.
2: Brought to you by സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
8: ഇൻ അസോസിയേഷൻ
2: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786. വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa.
9: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
4: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
3: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
4: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
5: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
6: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
0: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
1: ഇൻ അസോസിയേഷൻ വിത്ത്
0: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
2: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
3: ഇന്നങ്ങനെ രസകരമായ ചില വിശേഷങ്ങളും മെസ്സേജസും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞ മണിക്കൂറില് മോർണിംഗ് സവാരി ഇങ്ങനെ മുന്നോട്ട് പോയത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 29-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു വിശേഷത്തിലേക്ക് ഇനി നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. സ്പെഷ്യലി ഏഷ്യൻ ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ, പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ പ്രധാനമായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ നമ്മളൊന്ന് നോക്കി പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഏഷ്യൻ ഗെയിംസിന്റെ 10-ാം ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ 10-ാം ദിവസത്തിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഉയർത്താനുള്ള ശക്തമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ നമ്മുടെ താരങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്ക്വാഷിലും മാർഷറിയിലും ഒക്കെ തന്നെ നമ്മളുടെ മുന്നേറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് ടീമിനത്തിൽ നീരു, അഷിമ, മനീഷ് എന്നിവരടങ്ങുന്ന ആ ഒരു ടീമാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ സന്തോഷമുള്ളൊരു വിശേഷം എന്ന് പറയുന്നത്, നമ്മളുടെ മലയാളികളായിട്ടുള്ള നമ്മളെപ്പോഴും ചിന്തിക്കുക, മലയാളി താരങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് എടുത്ത് നോട്ട് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച ഷൂട്ടിംഗ് താരമാണ് വിദർശ കെ വിനോദ് എന്ന് പറയുന്ന ആ ഒരു താരം. അപ്പോൾ വിദർശ ട്രിവാൻഡ്രത്ത് എത്തിയ സമയത്ത് വലിയൊരു സ്വീകരണമായിരുന്നു വിദർശയ്ക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വലിയൊരു സ്വീകരണമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ വിദർശയെ കാണാനായിട്ടും ഒക്കെ തന്നെ അവിടെ എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വീകരണത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളത് കൂടി വിദർശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്യത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെഡൽ നേടിയത്, ഇത്രയും വലിയൊരു സ്വീകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല, ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷവും ആവേശവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിദർശ ആ ഒരു സന്തോഷം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നമ്മളുടെ താരങ്ങൾ ഒരുപാട് മെഡലുകളൊക്കെ നേടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് നമ്മൾ സ്പെഷ്യലി നമ്മുടെ താരങ്ങളായിട്ടുള്ള വിദർശയ്ക്കും അതോടൊപ്പം തന്നെ ആൻസി സോജനും അങ്ങനെയുള്ള ഒരുപാട് വനിതാ താരങ്ങളും ഇങ്ങനെ തകർപ്പനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ്, ബിഗിൽ മൂവിയിലെ പാട്ട്.

0: Thiruvananthapuram Venvala Vattathu Favorite Homes in a new launch luxury apartment project The Residence close to Trivandrum International Airport Lulu Mall and NH bypass with 40 plus world class amenities
1: Koodade Trivandrumte prime locationgalile 13 luxury apartment projectgalude detailsumayi Favorite Homes team ippol Khattaril September 22 mudal 29 vare neril kaana Doha Radisson Blue Hotelil exclusive meetup nai call 600149449
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ് ടോയിങ് ആൻഡ് റിക്കവറി ടയർ ചേഞ്ച് ഫ്യൂൽ ഡെലിവറി ബാറ്ററി ബൂസ്റ്റ് ലോക്ക്ഔട്ട് സപ്പോർട്ട് പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസും സമാധാനമായിരിക്കും ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ കോൾ 800786 വാട്സ്ആപ്പ് 740 50 555 or visit bima.com.qa പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു റെഡിമെയ്ഡ് ഗാർമെന്റ്സ് സാരീസ് ചുരിദാർ ഫുട്വെയർ ലേഡീസ് ബാഗുകൾ ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം 200 റിയാലിനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 റിയാൽ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമില് ഈ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന്, നമ്മളുടെ ഹൃദയത്തോട് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളിൽ, ആരോഗ്യ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെയുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു മോർണിംഗിലെ ഹൃദയ ദിനത്തിലെ എല്ലാവർക്കും വലിയൊരു കൗതുകം കൊടുത്ത ഒരു വിശേഷം കൂടിയുണ്ട്. അത് കോഴിക്കോട് നിന്നാണ് കേട്ടോ. കോഴിക്കോട് ഡാവിഞ്ചി സുരേഷ്, അദ്ദേഹം ഹൃദയത്തിൻ്റെ ഒരു രൂപം തന്നെ അവിടെ ബീച്ചിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഭയങ്കര ഗംഭീരം. അറിയാലോ അദ്ദേഹത്തിൻ്റെ വർക്കിനെ കുറിച്ച് നമ്മൾ അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള വർക്കുകൾ. അപ്പോൾ എന്നാലും ഡാവിഞ്ചി സുരേഷ് അദ്ദേഹം നമ്മളുടെ കൂടെ ഇതാ മോർണിംഗ് സവാരിയിൽ ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വർക്ക് ഹൃദയമായിരുന്നു. ഇന്നത്തെ ഹൃദയ ദിനത്തിലാണ് അദ്ദേഹം ഹൃദയത്തിൻ്റെ ഒരു രൂപം അങ്ങനെ ഗംഭീരമായിട്ട് കോഴിക്കോട് ബീച്ചിൽ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്തൊക്കെയാണ് അവിടെ നമ്മുടെ നിന്നുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: നമ്മള് കോഴിക്കോട് ബീച്ചിലാണ് ഈ ഒരു ഹൃദയ ദിനത്തിനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 30 അടി വലിപ്പത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 10 അടിയോളം ഉയരത്തിലാണ് ഈ മണ്ണ് കൂട്ടിയിട്ടിട്ട് ചെയ്തിട്ടുള്ളത്. അടിയിലേക്കും ഒരു ഒരു 3 അടിയിലേക്കും അതുപോലെ തന്നെ 7 അടി ഉയരത്തിലേക്കും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 50 അടി വരെയുള്ള വലിയൊരു നമ്മുടെ ലൗ ചിഹ്നത്തിന്റെ ഉള്ളിലാണ് ഈ ഹാർട്ടിന്റെ ഇപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് അവര് കരസ്ഥമാക്കി. ആസ്റ്റർ കാലിക്കറ്റിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ആസ്റ്റർ മീൻസ് കാലിക്കറ്റ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഹൃദയ ദിനത്തിന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു റെക്കോർഡ് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
0: തീർച്ചയായിട്ടും എല്ലാ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴും, ഓണമാണെങ്കിലും, എന്ത് സ്പെഷ്യൽ സംഭവിച്ചാലും ഇതുപോലെ ഒരു വർക്ക് സുരേഷ് ഏട്ടന്റെ ഭാഗത്തുനിന്ന് വരും. നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടി എത്ര സമയമെടുത്തു?
1: ഇത് ശരിക്കും പറഞ്ഞ ഒരു 5 മണിക്കൂർ മാത്രമാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചെലവഴിച്ചത്. എന്തൊരു രാത്രി 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ഇന്ന് വെളുപ്പിന് 6 മണിക്കാണ് അത് കഴിയുന്നത്. രാവിലെ അതൊരു 7 പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടി സഹായിക്കാനുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ ഒരു 7 എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെയും കൂടെ സഹായത്തോടു കൂടി തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തു വെക്കാൻ കഴിഞ്ഞത്. നമ്മളുടെ കോഴിക്കോട് ബീച്ച് തന്നെ സ്റ്റേജിനടുത്ത് തന്നെയാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊരു വലിയ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനോട് ചേർന്ന് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഒരു സ്പെഷ്യലും കൂടി ഉണ്ടാവും. ഒക്ടോബർ 1 ആ ചെയ്യുന്ന സാധനം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ്.
0: ഇപ്പൊ
1: പറയാൻ പറ്റുന്ന
0: അതങ്ങനെ കാണുന്നതാണല്ലോ അതിന്റെ ഒരു ഭംഗി. താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന്.
1: തീർച്ചയായിട്ടും.
0: ഡാവിഞ്ചി സുരേഷ് ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇനിയും ചില സ്പെഷ്യൽ വർക്കുകൾ അടുത്ത ദിവസങ്ങളിൽ ഉടൻ തന്നെ വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇന്നത്തെ വർക്കിന് അദ്ദേഹം റെക്കോർഡിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷ വിശേഷങ്ങളാണ് ഈ ഒരു ടൈമിൽ ഇന്നത്തെ ഹൃദയ ദിനത്തിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ആ ഒരു വിശേഷം പറയുന്ന കൂട്ടത്തിൽ അതിന് പറ്റിയൊരു പാട്ടുകൂടി വേണ്ടേ? നോട്ട്ബുക്ക് സിനിമയിലെ പാട്ട്.

0: Zoo 91.7 FM. Qatar's favorite radio station.
1: விஸ்மயங்களுடைய மாயாஜாலக்காரன் மெண்டலிசத்தில சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2-ന് UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: മർസാ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 kg ₹1.25. ഒണിയൻ ഈജിപ്റ്റ് 1 kg ₹1.90. ബനാന ഇക്വഡോർ 1 kg ₹4.75. ബ്രോൺസ് 500 g ₹9. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 kg ₹2.50. ജാഗോൾ ക്ലാസിക് ബ്ലാക്ക് ADT പെർഫ്യൂം 100 ml ₹27. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kg ₹37.75. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.
4: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
5: എനിക്ക് ഒന്ന് കൂളാവണം.
6: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
7: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ.
6: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡീസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡീസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
7: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
6: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ.
8: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
9: യു ആർ ലിസണിംഗ് ടു
8: ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
9: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
10: ഓൺലി ഓൺ റേഡിയോ സുനോ

0: is Morning Savari, only on Radio Suno 91.7 FM. மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്
4: സമയം 9 കഴിഞ്ഞ് 3 ആയിരിക്കാണ്. റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്,
5: വെരി ഗുഡ് മോർണിംഗ് അപ്പുണ്ണി. അഭയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അഭയിനെ അപ്പുണ്ണിക്ക് ഓർമ്മ കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉത്രാടപ്പാച്ചിലുണ്ടായിരുന്ന ഫാമിലിയാണ്.
4: ഓക്കെ.
5: അപ്പൊ അഭയ് നല്ലൊരു റേഡിയോന്റെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് കളറില് നമ്മളുടെ ചാനലൊക്കെ ഓൺ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ
4: അയച്ചിട്ടുണ്ട്. അതുതന്നെ
5: അഭയായിരുന്നു മെസ്സേജ് അയച്ചത്. അപ്പൊ ഈ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിച്ചു വന്ന കാര്യമൊന്നും ഇതുവരെയ്ക്ക് വൈൻഡപ്പ് ചെയ്തില്ല. കാരണം
4: ഒരു വട്ടം കൂടി
5: എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് പി എന്നുള്ള അക്കൗണ്ടിൽ നിന്ന്. 10 വിവരം ഇല്ല, നമ്മളെ കുറിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷൈജു ആണ് മെസ്സേജ് അയച്ചത്. പിന്നെ പ്രഭുജി പറയുന്ന ഒരു വറ്റുപോലും കളയരുത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പിന്നെ അതിൽ ഒരു നിമിഷം എന്ന് പറയാറുണ്ട്. സന്ദീപ് പറയുന്ന ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അറഫത് ഭായിയുടെ ബർത്ത്ഡേ വിഷയം പറയുന്നു. അപ്പൊ നമ്മളുടെ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ അതുപോലെ തന്നെ ജിനേഷ് ബാബു പറയുന്നത് കാൽ കാശിന് കൊള്ളില്ല എന്ന് നമ്മൾ പറയാറുണ്ട്.
4: നമ്മൾ ചില ആളുകളോട് പറയാറില്ലേ 10 കുറവാന്ന് തോന്നുന്നു. ചിന്തകളിലൊരു
5: എന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വെട്ട് രണ്ട് തുണ്ട്, എന്താണ്
4: ഒറ്റ വെട്ട് രണ്ട് തുണ്ട്. പിന്നെ പറയും ഒറ്റ വെട്ടിന് രണ്ട് മുറി.
5: എന്നിട്ട്
4: ഒരു മുറിയില് വാടകയ്ക്ക് ഒരു മുറിയില് ഞാൻ താമസിക്കും.
5: വണ്ടർഫുൾ. ഓക്കെ, അത് ജബ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്. പിന്നെ അതുപോലെ ഒന്നാം വട്ടം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സംസാരത്തിൽ വരുന്ന അക്ഷരങ്ങൾ,
4: അക്ഷങ്ങൾ.
5: സോറി, അപ്പൊ എന്നെ തെറ്റിച്ച് ഇത്ര നേരത്തെ ടൈക്കായിരുന്നു ഞാൻ. നമ്മൾ സംസാരിച്ചു വരുന്നതിൽ വരുന്ന നമ്പറുകൾ, അതാണ് നമ്മൾ ഇന്ന് സംസാരിച്ച. ഒരുപാട് പേര് ഗംഭീരായിട്ട് തന്നെ അതിന് റിപ്ലൈ തന്നു. അപ്പൊ അതില് റോഷൻ മെസ്സേജ് അയച്ചു, ഒന്ന് പോയി തരുമെന്ന് കേട്ടോ. ഒരു സെക്കൻഡ് ഞാൻ ലൈവിൽ വായിച്ചിട്ട് ഒന്ന് പോയി പോട്ടെ, അടുത്ത പാട്ട് വിട്ടേ. ഞാൻ പറഞ്ഞു വിഷമായി, സങ്കടമായി എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് എല്ലാരും അതിന് ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സന്തോഷം പറയുന്നു. കനിമോളുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാറിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൽ അസീരി അണ്ടർ പാസിലെ ആ വഴി പോകുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ച് പോകണം എന്ന് പറഞ്ഞിട്ട് തിങ്ക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പൊ ആ വഴി പോകുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചോളൂ.
4: ഇന്ന് ഇപ്പൊ ക്ലിയർ ആയി കാണുമെന്ന് തോന്നുന്നു. ഞാനിങ്ങ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മുക്കേറിന്ന് ഇറങ്ങി, നമ്മുടെ റോഡിൽ നിന്ന് ഇറങ്ങി ഹൈവേയിലേക്ക് കേറുന്ന സമയത്ത് അവിടെ സ്ലോ മൂവിങ് ആയിരുന്നു.
5: ഓക്കെ,
4: അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും, അങ്ങനെ സ്ലോ മൂവിങ്. അപ്പൊ അവിടെയും സ്ലോ മൂവിങ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ് കേട്ടോ.
5: അപ്പൊ എന്തായാലും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകൂ എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് മോർണിംഗ് സവാരി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി
4: പാട്ട് പാടാൻ
5: എന്നാ പാടിക്കുള്ളൂ, ആരും മിണ്ടരുത്. എന്തോണ്ടല്ലോ, സന്തോഷമുള്ള ഒരു വിശേഷമാണ് പറയാനായിട്ടുള്ളത്. ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു പേരുണ്ട്, ഒരു ശബ്ദമുണ്ട്.
4: ഓക്കെ, തീർച്ചയായിട്ടും ഷഹബാസ്
5: അമൻ.
4: ഓക്കെ, അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്, ഏത് സമയത്തും അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഏത് മൂഡില് നമ്മൾ ഇരിക്കുവാണെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
5: തീർച്ചയായിട്ടും ഷഹബാസ് അമൻ, പ്രണയത്തിനാൽ ഷഹബാസ് പാടുകയാണ്, പാടാൻ പോവുകയാണ് നമ്മുടെ ഖത്തറിൽ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ദിവസം ഏറ്റവും അടുത്ത് നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്.
4: ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളുടെ ടിക്കറ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ക്യൂ ടിക്കറ്റ്സ് സന്ദർശിച്ചാൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അതല്ലെങ്കിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 7224990. ഒരിക്കൽ കൂടി, 24990. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആ ടിക്കറ്റുകളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയാവുന്നതാണ്. ഏത് കാറ്റഗറികളിലാണ് ടിക്കറ്റ് ഉള്ളത് അത്തരം കാര്യങ്ങളെല്ലാം അറിയാവാൻ സാധിക്കുന്നതാണ്.
5: അപ്പൊ എന്തായാലും ടിക്കറ്റുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ, ടിക്കറ്റുകൾ സ്വന്തമാക്കിക്കോളൂ എന്ന് പറയുന്നു.
4: അതായത് പറഞ്ഞു പാടുക എന്ന് പറയില്ലേ?
5: അതെ അതെ അതെ,
4: അദ്ദേഹം പറയും, പാടും, നമ്മളോടും പറയും, നമ്മളോട് പാടാനും പറയും.
5: അതെ, നമുക്ക് എന്തായാലും ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കാം.

0: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
0: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
4: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 കിലോ 1 റിയാൽ 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് 1 കിലോ 1 റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ 1 കിലോ 4 റിയാൽ 75 ദിർഹം. ബ്രോൺസ് 500 ഗ്രാം 9 റിയാൽ. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 കിലോ 2 റിയാൽ 50 ദിർഹം. ചാക്കോൾ ക്ലാസിക് ബ്ലാക്ക് ADT പെർഫ്യൂം 100 ml 27 റിയാൽ. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 37 റിയാൽ 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.
5: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
6: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just

0: വളുങ്ക് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കാണ്. ചൊവ്വാഴ്ച ദിവസമാണ്, September 29 മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഐശ്വര്യമായിട്ടൊരു ഗുഡ് മോർണിംഗ് പറയൂ ബ്രോ എന്ന് പറഞ്ഞിട്ട് വിശ്വൻ കൊട്ടാരം ആളുടെ മെസ്സേജ് ഉണ്ട്. ഒരു നല്ല ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു.
0: ഐശ്വര്യ സമ്പന്ന പൂർണ്ണമായിട്ടുള്ള
1: സമ്പൽ സമൃദ്ധമായ ഒരു മോർണിംഗ്.
0: ഓക്കെ,
1: ഒപ്പം തന്നെ ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി പോവാനായിട്ടുണ്ട്. ഇപ്പം ഫയർവർക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്ഡോർ ലേസർ ബീമുകളാണെങ്കിലും ഉയർന്ന തീവ്രതയുള്ള ലൈറ്റുകളാണെങ്കിലും അങ്ങനെയുള്ളവ ഉപയോഗിക്കുന്ന പരിപാടികൾക്ക് മുൻകൂർ പരിശോധനയും അനുമതിയും ആവശ്യമാണെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇത്തരം പരിപാടികൾ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ വ്യോമ ഗതാഗത സേവനങ്ങളെയും പൈലറ്റുമാരുടെ കാഴ്ചയെയും ഒക്കെ അതൊക്കെയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻകൂർ വിലയിരുത്തൽ അതുകൊണ്ടാണ് നിർബന്ധമാക്കുന്നത് എന്നാണ് അതോറിറ്റി വ്യക്തമാക്കുന്നത്.
0: തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള സമയത്ത് ഒരു സംരക്ഷണം ആവശ്യമാണ് എന്നുള്ളതാണ്.
1: അപ്പൊ എന്നാലും ആ ഒരു അപ്ഡേറ്റ് പറയുന്നു. അതോടൊപ്പം തന്നെ ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
0: ഗംഭീരമായിട്ട്
1: 22-ാമത്തെ പതിപ്പിനാണ് തുടക്കമായിട്ടുള്ളത്. അപൂർവമായിട്ടുള്ള രത്നശേഖരങ്ങളും അല്ലെങ്കിൽ ആധുനിക ഡിസൈനുകളിലുള്ള ആഭരണങ്ങളും വാച്ചുകളും ഒക്കെ തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്നുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് ചെന്ന് പോയി കാണേണ്ട കാഴ്ചകളാണ് കേട്ടോ. അത്
0: ഞാൻ കഴിഞ്ഞ വർഷത്തെ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ബ്ലൂ സലൂണിന്റെ ഷോറൂമില് മറ്റോണ് ഇരിക്കുന്നത്, ബ്ലൂ സലൂണിന്റെയാണ്. അതെ, ആ സമയത്ത് ഈ നമുക്കറിയാം അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പോകുന്നത് ഭയങ്കര ഈ വാച്ച് കണ്ട് ഇങ്ങനെ ഇഷ്ടം തോന്നുന്ന രീതിയിൽ പർച്ചേസ് ചെയ്ത് പോകാം. നമ്മളിങ്ങനെ ഇതെല്ലാം നോക്കി, നമുക്ക് വിൻഡോ ഷോപ്പിംഗ് ആണ്, നമ്മളെല്ലാം കണ്ടിങ്ങനെ വരുവാണല്ലോ. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ആളുകൾ പർച്ചേസ് ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വാച്ചുകളോടുള്ള അവരുടെ ഒരു സ്നേഹവും ജ്വല്ലറീസിനോടൊക്കെ ഉള്ള സ്നേഹവും ഒക്കെ കാണുമ്പോ നമുക്ക് ഗംഭീരമായിട്ട് അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്.
1: അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ക്രേസ് ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക, ആസ്വദിക്കുക എന്നുള്ള ആ ഒരു വിശേഷങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഹൈഡ് ആൻഡ് സീക്ക് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്.
0: ഹൈഡ് ആൻഡ് സീക്കിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഒരു രണ്ട് അല്ല പക്ഷെ
1: വരെ വരില്ല, ഞാനത് അപ്പുണ്ണി എവിടേക്ക് പോകും, എങ്ങനെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ മിണ്ടാകുന്നു.
0: ഹൈഡ് ആൻഡ് സീക്കിന് ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവേ.
1: ഓക്കെ, നേരെ അടുത്ത
0: മറ്റൊരു ഖത്തർ അപ്ഡേറ്റിലേക്ക് നമുക്ക് എത്താനായിട്ടുണ്ട്. പ്രിയ മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. പ്രിയ മൂവിയിലെ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനും കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അദ്ദേഹം എന്റെ ഫോണിൽ ഇങ്ങനെ എന്നെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
0: എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ട് ഓണയിലൂടെ ഈ പാട്ട്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
2: എനിക്ക് ഒന്ന് കൂളാവണം.
3: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
4: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
3: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
4: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
3: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. ഏറ്റവും Dairy Queen Store.
5: Marsa Abu Hamur Branjil First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 riyal. Chansani Mutton 1 kilo 37 riyal 75 dirham. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. This special offer September 30 വരെ മാത്രം. Listening to Morning Safari.
6: Only on Radio Suno.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

0: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന സമയം 9 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കാണ്. ചൊവ്വാഴ്ച ദിവസമാണ്, സെപ്റ്റംബർ 29 നിസ.
1: യെസ്,
0: കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു.
1: ഓക്കെ,
0: നമ്മുടെ ഐസിസിയിലായിരുന്നു പ്രസ് മീറ്റ്. അപ്പൊ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. IMF നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാ
1: മാധ്യമ പ്രവർത്തകരും
0: ഉണ്ടായിരുന്നു. അപ്പൊ IMF പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ച് ഈ ICC നടക്കുന്ന പ്രസ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണാ.
1: എല്ലാരും
0: കൂളാണ്. നമ്മുടെ സ്വന്തം ഒരു വീട്ടിൽ ചെന്ന പോലെയുള്ള ഒരു ഫീൽ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നു, കളിയാക്കുന്നു, ചിരിക്കുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഒരു പിടുത്തമുണ്ട്, ഒരു സീരിയസ് ആയിട്ട് ഒക്കെ ഇരിക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ്. അത് സംഭവം എന്താന്ന് വെച്ചാല്, നമുക്കറിയാവുന്ന പോലെ നമ്മള് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് വെനസ്ഡേ ഫീസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് മെൻഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോ സമയവും ഓരോ അസോസിയേഷനോ ഓരോ സംഘടനകള് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകള് ഓരോ കൂട്ടായ്മകളാണ് അവിടെ വെനസ്ഡേ ഫീസ്റ്റയിൽ പെർഫോം ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഖത്തറിലുള്ള കലാപ്രേമികൾക്ക് ആസ്വാദകർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസവും ഒരു സമയമൊക്കെയാണത്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു ഒരു പ്രസ് മീറ്റിലെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് നമ്മളത് വീഡിയോയിലൂടെയൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഇപ്പൊ അതിന്റെ കൂടുതൽ അതിന് എന്താണ് ഒരു നിറവ് അത് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരാൾ കൂടെ ജോയിൻ ചെയ്യാണ്.
1: ഓക്കെ, വളരെ സ്പെഷ്യൽ ആയ ഒരു അതിഥി കൂടി നമ്മുടെ കൂടെ എത്തുന്നു.
0: ICC പ്രസിഡന്റ് AP മണികണ്ഠൻ സാറാണ് ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. മണികണ്ഠൻ സാർ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
1: അപ്പൊ തീർച്ചയായിട്ടും വെനസ്ഡേ ഫീസ്റ്റ് അതിഗംഭീരമായിട്ട് 100 ദിവസങ്ങൾ പിന്നിടുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സന്തോഷത്തിലാണ്. അപ്പൊ എന്തൊക്കെയാണ് സാർ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ളത്?
2: നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു 10 വർഷത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ബുധനാഴ്ച അതിന്റെ 100th episode നടക്കും. അപ്പൊ ഇതിനോടകം ഒരു 99 episode കഴിഞ്ഞപ്പോ നമുക്ക് പറയാം കുറഞ്ഞത് ഒരു എപ്പിസോഡിന് ഒരു 100 ആളുകളെങ്കിലും പങ്കെടുക്കുന്നു എന്ന് വരുമ്പോ ഒരു 10,000 പെർഫോമേഴ്സ് അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞു. അത് ചിലപ്പോ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ടാകാം പല
0: പരിപാടികളും,
2: എങ്കിലും ഒരു 10,000 പെർഫോമേഴ്സ് അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇത്തവണ 100th episode ആകുമ്പോ അത് കുറച്ചുകൂടി നന്നായി ചെയ്യണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ഗായകൻ പത്മകുമാർ എത്തുകയാണ്. അദ്ദേഹം ഗസലും മറ്റു പാട്ടുകളെല്ലാം എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും ഗംഭീരമായി അവതരിപ്പിക്കുന്ന ഒരു പാട്ടുകാരനാണ്. അപ്പൊ ഇതിനോടകം നമ്മളൊരു പോളിസി ഉണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ വെനസ്ഡേ ഫീസ്റ്റുകളിലൊക്കെ തന്നെ മാസത്തിൽ ഒരു തവണ നാട്ടിൽ നിന്നുള്ള കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. ഫോർ എക്സാമ്പിള് നമ്മൾ പോത്തുന്നുള്ളിലായാലും കഥകളി ആയാലും അതുപോലെയുള്ള നാട്ടിൽ നിന്ന് പരിചയപ്പെടുത്തേണ്ടുന്ന കലകൾ വിവിധ സംസ്ഥാനങ്ങളിലെ യക്ഷഗാന പോലത്തെ ഒക്കെ നമ്മളിവിടെ കൊള്ളുന്നു. അപ്പൊ ഇത്തവണ പത്മകുമാറാണ് എത്തുന്നത്. അപ്പൊ അത് ഒരു ആഘോഷമാക്കി മാറ്റി പാട്ട് ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ICC നാളെ വൈകിട്ട് 7 മണി മുതൽ എത്തണം എന്നാണ് ഞങ്ങൾ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഞങ്ങളും അത് പ്രക്ഷേപണം ചെയ്യുന്നതാണ്, ഈ ഒരു അറിയിപ്പ് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ശരിക്ക് സാറിപ്പോ പറയുന്ന കേൾക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലൊക്കെ പറയും 100 ദിവസം ഓടിയ പടം എന്നുള്ളതൊരു ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ 100 അധ്യായങ്ങൾ പൂർത്തിയാക്കിയ വെനസ്ഡേ ഫിയസ്റ്റയുടെ പുതിയ അധ്യായത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് സാർ.
2: അതെന്താ അറിയാം പുള്ളി, ആക്ച്വലി ഇത് തുടങ്ങുമ്പോ നമുക്കുണ്ടായിരുന്ന വലിയ ആശങ്ക ഉണ്ടായിരുന്നു, എല്ലാ ആഴ്ചയിലും ഒരു 2 മണിക്കൂർ സ്ലോട്ട് തയ്ക്കാൻ വേണ്ടിട്ട് ആർട്ടിസ്റ്റിനെ ദോഹയിൽ നിന്ന് കിട്ടുവോ, ഇത് നടക്കുവോ, ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെ ഉള്ള വലിയ ആശങ്ക പലരും പങ്കുവച്ചിരുന്നു. പക്ഷെ നമ്മളത് നിങ്ങളിലൊക്കെ ഉള്ളൊരു വിശ്വാസം കൊണ്ട് നടക്കുമെന്ന് മുന്നോട്ട് പോവുകയും ഇപ്പൊ അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് അടുത്തൊരു ജനുവരി വരെ ഒരു വെനസ്ഡേയും നമുക്ക് ഒഴിവില്ല എന്നുള്ളതാണ്. ആളുകളെ വിളിക്കുമ്പോ അത്രയും
0: ഒരു കാര്യം കൂടി സാർ, ഇപ്പൊ ഈ വെനസ്ഡേ ഫിയസ്റ്റയിലെ ഭാഗമാകാൻ എന്താണ് അതിന്റെ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതിന്റെ ഒരു പ്രോട്ടോകോൾ എന്താണ്?
2: അത് നമ്മുടെ മൊബൈൽ ആപ്പിൽ തന്നെ അവർക്ക് റിക്വസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ സെക്രട്ടറി നന്ദിനി ആണ് അതിന്റെ ചുമതലയുള്ളത്. അവരെ വിളിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ആ മൊബൈൽ ആപ്പിൽ നോക്കിയാല് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ഒഴിവുള്ള ദിവസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് പ്രധാന പരിഗണന കൊടുക്കുന്ന അസോസിയേഷനുകള് സ്കൂളുകള് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലാത്ത ടീമിനും കൊടുക്കും. ഇത് ഓരോ തവണ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കൾച്ചറൽ കമ്മിറ്റി നമുക്കുണ്ട്, ഒരു 10 പേരടങ്ങുന്ന കൾച്ചറൽ കമ്മിറ്റി ഉണ്ട്. അപ്പൊ അവര് ഓരോ ഡാൻസ് ആയാലും പാട്ടായാലും പ്രോഗ്രാം ആയാലും അവര് സ്ക്രൂട്ടിനി ചെയ്തിട്ട് മാത്രമേ നമ്മൾ വെനസ്ഡേ ഫിയസ്റ്റ അനുവദിക്കുള്ളൂ, കാരണം ആ ക്വാളിറ്റി നിലനിർത്താൻ
0: വേണ്ടിട്ട്.
2: സ്ഥിരമായി വെനസ്ഡേ ഫിയസ്റ്റയ്ക്ക് കാണാൻ വരുന്ന കുറെ ആളുകളുണ്ട്. വെനസ്ഡേ നമുക്ക് ഒഴിവാണെങ്കിൽ ഐ സി സിയിൽ പോകാം എന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള, കലണ്ടർ മാർക്ക് ചെയ്തിട്ട് വരുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ പരിപാടിയുടെ ഒരു ക്വാളിറ്റി നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഡിസ്റ്റൻസ് സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ നൂറാം നിറവിൽ നിൽക്കുന്ന വെനസ്ഡേ ഫിയസ്റ്റയ്ക്കും ഐ സി സിക്കും അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിക്കും ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു.
1: താങ്ക് യു സർ. താങ്ക് യു സർ.
2: ഇത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നിങ്ങൾ വഹിച്ച പങ്ക് വലുതാണ്. ആ പങ്കിന് ഒരു ബിഗ് സെലിബ്രേഷൻ.
1: താങ്ക് യു. താങ്ക് യു. അതെ, ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ നാളത്തെ ആ ഒരു ഫംഗ്ഷനിലേക്ക് എല്ലാവരെയും അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ. അപ്പൊ പത്മകുമാർ, അദ്ദേഹത്തെ ഒരു ഗായകനെ പറ്റി പറയുകയാണെങ്കിൽ ഗസൽ പാട്ടുകളാണ്.
1: ഞാൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റ ഒന്ന് കേറി പാട്ടുകൾ ജസ്റ്റ് ഒന്ന്
0: സിനിമാ
1: ഗാനങ്ങളാണെങ്കിലും
0: അവിടെ ഒരു വീഡിയോ ഒക്കെ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പൊ വളരെ മനോഹരമായിട്ട് പാടുന്ന ഒരു ഗായകനാണ്. എന്തായാലും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇനിയിപ്പോ ഒരു ദിവസം ഒഴിവാണ് എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഐ സി സിയിലേക്ക് എത്താം എന്നുള്ളതാണ്.
1: കുറച്ച് പേരിങ്ങനെ കുറച്ച് വിശ്വസനായിട്ട് കുറച്ച് സമയമായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്റെ മോൻ മുഹമ്മദ് നാസിഹിന്റെ 8th ബർത്ത്ഡേ ആണെന്ന്, അപ്പൊ മോൻ ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അഷ്റഫ് ഒറ്റപ്പാലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ദിവ്യശ്രീ, മംഗലയിലെ ദിവ്യശ്രീയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആളുടെ ബെസ്റ്റി രുക്മ റുക്കുവിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ രുക്മയ്ക്ക് സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കൊടുക്കണം. 25 years ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ ആളിപ്പം നാട്ടിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി രുക്മ റുക്കുവിനുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണം എന്ന് കൂടിയാണ് നമ്മുടെ ദിവ്യശ്രീ പറഞ്ഞിട്ടുള്ളത്.
0: അപ്പൊ എന്തായാലും നമ്മളോട് ആവശ്യപ്പെട്ട രണ്ടു പേർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും

0: അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസില് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിങ്ങില് ഇന്ത്യൻ താരം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. നീരു ദണ്ഡ എന്നാണ് താരത്തിന്റെ പേര്. ഷൂട്ടിംഗ് ട്രാപ്പ് ഷൂട്ടിംഗ് വനിതകളുടെ വ്യക്തിഗത വിഭാഗത്തില് നീരു സ്വർണ മെഡലാണ് നേടിയിട്ടുള്ളത്. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ ഏഷ്യൻ ഗെയിംസ് മെഡലാണത്. ഇത്തവണ ഗെയിംസിലെ നമ്മുടെ അഞ്ചാമത്തെ മെഡലായിട്ട് നീരു ദണ്ഡ അതി ഗംഭീരമായിട്ടുള്ള ആ ഒരു നേട്ടം, സ്വർണം നമുക്ക് നേടി തന്നു എന്നുള്ളതാണ്.
1: അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മളും അറിയിക്കുകയാണ്. നമ്മള് ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയാറുണ്ട്, ഇവരുടെയൊക്കെ പേരുകള് നമ്മള് ഈ
0: നേട്ടങ്ങൾ
1: സമ്മാനിക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്.
0: അതുപോലെ തന്നെ വീടെന്നുള്ള സ്വപ്നം ഈ മാസം തന്നെ തുടക്കമിടാന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്വപ്നത്തിന് തുടക്കമിടാനായിട്ട് സാധിക്കും. കാരണം ഫേവറേറ്റ് ഹോംസിന്റെ ടീം ഇന്നും കൂടെ നമ്മുടെ ഖത്തറിലുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്തെ പ്രധാനപ്പെട്ട പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസും അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റും ലക്ഷറി അപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ അവർ നമുക്ക് അരികിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ഇന്ന് വരെ ദോഹ ആഡിസൺ ബ്ലൂ ഹോട്ടലിൽ രാവിലെ 9 to 9:30 വരെ അവരുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അവരെ. നമ്പർ ഇങ്ങനെയാണ്, 600-14-949.
1: തീർച്ചയായിട്ടും ഇതിലൊരു സന്തോഷം കൂടി ഉണ്ട് നിസ. ഇതില് ഫേവറേറ്റ് ഹോംസിന്റെ മനോജ് സാറിനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടത്. അപ്പൊ അവരായിട്ടുള്ളൊരു പേഴ്സണൽ റിലേഷൻ, ഇത്രയോ വർഷങ്ങളായിട്ടുള്ള മനോജ് സാറ്, രാജീവ് സാറ്, ഇവര് ഇവിടെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഓഫീസിലെത്തും, വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, ഇടയ്ക്കൊരു മെസ്സേജ് അയക്കും.
0: അപ്പൊ
1: ആ ഒരു പേഴ്സണൽ
0: ഫേവറേറ്റ് ആണ് അവര്. എങ്ങനെ പറ്റുന്നു എനിക്കിത്? ഓക്കെ, എന്നൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ സൂചന കൊടുത്തില്ലെങ്കിലും
1: സിനിമകൾ,
0: ഒരു സിനിമയുടെ പേര് നമ്മൾ
1: എനിക്കറിയില്ല, വെറുതെ ഒരു ഭാര്യ,
0: അത് എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ല, പക്ഷെ സന്തോഷമായി. കാരണം സൂചന കൊടുത്തില്ലെങ്കിലും നമുക്ക് ഉത്തരം വരുമോ പുണ്ണി?
1: ഓക്കെ,
0: മനസ്സിലായോ?
1: അപ്പൊ എന്തായാലും ഈ ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി.
0: ഇന്ന് കുറച്ചധികം ചിരിച്ചെന്ന് തോന്നി, ഞാൻ രാവിലെയോട്ടെ വിചാരിക്കുന്നു എന്തോ ഒരു കുഴപ്പമുണ്ടോ.
1: ഓക്കെ, അപ്പൊ ഞങ്ങള് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നിങ്ങളുടെ യാത്രകളെല്ലാം ഏറ്റവും മനോഹരമാകട്ടെ. ഇന്ന് നിങ്ങൾ പോകാനിരിക്കുന്ന മീറ്റിങ്ങുകൾ, നിങ്ങളുടെ യാത്രകളെല്ലാം ലക്ഷ്യസ്ഥാനങ്ങളിൽ ഭംഗിയായിട്ട് എത്തട്ടെ. ടാറ്റ
0: ബൈ ബൈ.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda.

0: സ്നേഹങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: This is
6: Radio Suno 91.7 FM,
5: Qatar's happiness frequency.
7: Now available on
5: Apple Podcast
6: and
5: Google Podcast.
8: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
9: എനിക്ക് ഒന്ന് കൂളാവണം.
10: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ?

0: മാത്രം.
1: Radio Suno 90.5.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഫയർവർക്സ്, ഔട്ട്ഡോർ ലേസർ ബീമുകൾ, ഉയർന്ന തീവ്രതയുള്ള ലൈറ്റുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്ന പരിപാടികൾക്ക് മുൻകൂർ പരിശോധനയും അനുമതിയും ആവശ്യമാണെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഇത്തരം പരിപാടികൾ വിമാനങ്ങളുടെ പ്രവർത്തനത്തെയും വ്യോമ ഗതാഗത സേവനങ്ങളെയും പൈലറ്റുമാരുടെ കാഴ്ചയെയും ബാധിക്കാൻ ഇടയുള്ളതിനാലാണ് മുൻകൂർ വിലയിരുത്തൽ നിർബന്ധമാക്കിയതെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ആഡംബര ആഭരണ വാച്ച് വിപണിയിലെ പ്രമുഖ മേളയായ ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷന്റെ 22-ാമത്തെ പതിപ്പിന് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ തുടക്കം കുറിച്ചു. ഓൺലൈൻ ബ്ലാക്ക്മെയിലും പണം ആവശ്യപ്പെട്ടുള്ള ഡിജിറ്റൽ ഭീഷണിപ്പെടുത്തലും ഖത്തറിൽ 3 വർഷം വരെ തടവും 1,00,000 റിയാൽ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സൈബർ കുറ്റകൃത്യങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം സംഘടിപ്പിച്ച ബോധവൽക്കരണ വെബിനാറിലാണ് ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ മഴയെ തുടർന്ന് 4 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും ഉപേക്ഷിച്ചതോടുകൂടി സെമി ഫൈനൽ ലൈനപ്പായി. 1-ാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും.
0: സുനോ അപ്ഡേറ്റ്സ്. This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Nesto, all that you need.
5: ഗുഡ് മോർണിംഗ് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അങ്ങനെ ഹോം ഡെലിവറിയുടെ സമയമാണ്. അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമില് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബോഡിയിലേക്ക് കുറച്ചധികം പ്രോട്ടീനും ഫൈബറും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചെല്ലേണ്ട ഒരു ടൈമാണ്. അപ്പൊ ഈ ഒരു ടൈമില് മാക്സിമം അതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കണം നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചിന്ത കൊടുക്കുന്നത് ചിലപ്പോൾ ഇതിലൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു പ്രോട്ടീൻ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എളുപ്പത്തിലൊക്കെ നമ്മളുടെ തന്നെ ഒരു സ്റ്റൈൽ ഓഫ് ഫുഡ് ഐറ്റംസിലൂടെ തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഓപ്ഷൻ അതിനകത്ത് പയറുവർഗ്ഗങ്ങൾ തന്നെയാണ്. അതിപ്പം ദാലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എവറി ഡേ യൂസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോട്ടീൻ കിട്ടും. പക്ഷെ അതെങ്ങനെയൊക്കെയാണ്? ഇപ്പം ദാൽ കറീസ് നമുക്ക് അറിയാം, റൈസിന്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തിന്, കിച്ചടി പോലും ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൂപ്പ് എന്നുള്ള രീതിയിലൊക്കെ ദാൽ സൂപ്പൊക്കെ ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു മോർണിംഗിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റണം എന്നില്ല, അല്ലേ? കുറേയും കൂടി നമുക്കൊരു ഒരു കേരള ക്യുസീൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ കൂടുതൽ ആൾക്കാരും ചിലപ്പം പോകുന്നത് കടലയിലേക്കും. അതിപ്പോൾ 2 കറുത്ത ഒരു ചെറിയ കടലയാണെങ്കിലും ഈവൻ നമ്മൾ കുറച്ചും കൂടി വൈറ്റ് കടല യൂസ് ചെയ്യലോ, അതാണെങ്കിലും രണ്ടും ഓപ്റ്റ് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ ഈവൻ പയറുകറി, അപ്പം ഇങ്ങനത്തെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ ബോഡിക്ക് എന്തുമാത്രം പ്രോട്ടീൻ ലെവലാണ് വേണ്ടതെന്ന്. 0.8 grams ഓഫ് പ്രോട്ടീൻ പെർ കിലോ ഓഫ് ബോഡി വെയിറ്റ് എന്നാണ് പെർ ഡേ ഒരു ഹെൽത്തി പേഴ്സണ് വേണ്ടതെന്ന് പറയപ്പെടുന്നത്. അത് തന്നെ ഒരു എക്സസൈസ് നന്നായി ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമായ ഒരാൾക്കോ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡോസേജ് കുറച്ചും കൂടി ഒന്ന് കൂട്ടേണ്ടി വരും. അതിനോടൊപ്പം ഓരോ കൈൻഡ് ഓഫ് പരിപ്പിലും ഓരോ രീതിയിലാണ് പ്രോട്ടീൻ അളവുള്ളത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പരിപ്പിനങ്ങളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉഴുന്ന പരിപ്പിലൊക്കെ തന്നെ അല്ലെങ്കിൽ ചുവന്ന പരിപ്പിലൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. അതേസമയം തുവരപ്പരിപ്പ് അതിലൊക്കെ പ്രോട്ടീൻ അല്പം കുറവാണ്. ഇനി കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ അങ്ങനെയുള്ള പരിപ്പിലൊക്കെ തന്നെ ഏകദേശം ഇതിൻ്റെ 2 റേഞ്ചിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് ഒന്ന് മെസ്സേജ് അയക്കണേ 5000917. എനിക്കുണ്ടല്ലോ നല്ല ചെറുപയർ കറി ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ കടലക്കറിയും. ഇത് രണ്ടാണ് എൻ്റെ ഫേവറേറ്റ് സത്യത്തിൽ. പിന്നെ ദാൽ ഈ പറഞ്ഞ പോലെ കിച്ചടിയൊക്കെ കഴിക്കും, പക്ഷെ വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരു ദാൽ തടുക്കയൊക്കെ ഇഷ്ടമാണ് നല്ല ചോറിൻ്റെ കൂടെ. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. എന്നാൽ നിങ്ങളുടെ ഫേവറേറ്റ് മെസ്സേജ് അയച്ചോളൂ. അതിനോടൊപ്പം തന്നെ കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM.

0: सुनो 91.7 FM Qatar's favorite radio station.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001 4949
3: ഹായ് ഞാൻ സോന നായർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: Marsa Abu Hamur Branjil First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 riyal. Tansani Mutton 1 kilo 37 riyal 75 dirham. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. A special offer September 30 vare matram.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
3: എനിക്ക് ഒന്ന് കൂളാവണം.
1: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
4: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
1: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
4: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
1: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
0: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറിയിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലെ ഈ ഏർലി മോർണിംഗ് ഒക്കെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് ചിലപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രോപ്പർലി ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാനൊന്നും പറ്റിയിരുന്നു വരില്ല. അപ്പോൾ അവർ മാക്സിമം ചിലപ്പോൾ ഒരു സാൻഡ്വിച്ചിലോ ഒക്കെ തന്നെയായിരിക്കും ഡിപ്പെൻഡ് ആവുക അല്ലേ. പ്രത്യേകിച്ചും ഇവിടെ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ചില സ്നാക്ക് ഐറ്റംസ്, അതായത് ഈവനിങ് ആണെങ്കിലും ഈവൻ ഏർലി മോർണിംഗ് ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ചായയും കടിയും കിട്ടുകയാണെങ്കിൽ അത് കഴിച്ചിട്ട് അങ്ങ് പോവാം, ഇന്നത്തേക്ക് തൽക്കാലം ഇത് മതി എന്ന് വിചാരിക്കുന്ന ചില ടെൻഡൻസിയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് തീരെ നല്ലതല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നമ്മൾക്ക് കൊടുക്കേണ്ട നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ഫൈബർ ആൻഡ് ന്യൂട്രീഷൻ, പ്രത്യേകിച്ചും പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ മോർണിംഗ് തന്നെ നമ്മൾ നല്ല രീതിയിൽ നൽകണം. അപ്പോൾ അതെപ്പോഴും ഒന്ന് ഓർക്കുക. ഒന്നുമില്ലെങ്കിൽ രണ്ട് മുട്ട മതിയെന്നേ. ഈ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അടിപൊളി കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഈ മുട്ട നമുക്ക് എത്രയാണോ വേണ്ടത്, അതായത് ഇപ്പോൾ ഒരാളുടെ പ്രോട്ടീൻ ലെവൽ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മുട്ട രാവിലെ കഴിക്കാണ്ട് ആണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി, നേരെ തിരിച്ചൊരു അഞ്ച് മുട്ടയൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇത് പൊട്ടിച്ചോദിച്ചിട്ട് അതിനെ സ്ക്രാമ്പിൾ ചെയ്യാൻ നിൽക്കരുത്. അറ്റ് ദ സെയിം ടൈം അതിങ്ങനെ ബുൾസൈ പോലെ ഇങ്ങനെ ആയി വരുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഒന്ന് വേവണം. നേരെ തിരിച്ച് അങ്ങ് ഓംലെറ്റ് പരുവത്തിലേക്ക് പോവുകയും ചെയ്യരുത്. ആ മഞ്ഞക്കരുവൊക്കെ ഒന്ന് പൊട്ടി വരാൻ പറ്റുന്ന, എന്നാൽ ഒരു 90 to 95% കുക്കായ പോലെ ആ രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു നല്ല രണ്ട് മൂന്ന് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് ആളിങ്ങനെ ഇടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇടിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇടിക്കുന്ന സമയത്ത് അതിലേക്ക് ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് ഈ ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടല്ലോ, സാധാ യോഗേർട്ട് ആണെങ്കിലും ഒക്കെയാണ്, അതിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ മുട്ട ഇട്ടിട്ട് ആ മുട്ടയുടെ മുകളിലേക്ക് ഈ ഇടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം കൂടി ഇടാണ്. ഓക്കെ, ആ മുട്ടയിൽ ജസ്റ്റ് ഒരു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടാം. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ കറി കൂരി കഴിക്കുന്ന പോലെ കഴിക്കുന്നത്. കാരണം ആ മഞ്ഞയൊക്കെ ഒന്ന് പൊട്ടി ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ ആ ഒരു യോഗേർട്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. പക്ഷെ ആൾ തന്നെ പറയുന്നുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ആരെങ്കിലും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയണം കേട്ടോ. ബിക്കോസ് ഈ രാവിലത്തെ ഈ മുട്ട ബ്രെഡ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് എന്തൊക്കെ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാമോ അതെല്ലാം എനിക്കൊന്ന് നമ്മളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ ട്രൈ ചെയ്യാത്തവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണെങ്കിലോ. അപ്പോൾ എന്തായാലും പറഞ്ഞു തരണം. ഇപ്പോൾ എന്തായാലും നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത് ഹോം ഡെലിവറിയിൽ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
4: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.
6: Hi, ഞാൻ സുജാ ചേച്ചിയാണ്.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.
8: ചെന്നൈ ബീറ്റ്സ്.
9: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
10: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

കുറച്ച് മുൻപ് ഞാൻ സമൂസയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ചിലര് ഈ രാവിലെയാണെങ്കിലും ഈവൻ ഒരു വൈകുന്നേര സമയമാണെങ്കിലും എപ്പോഴും ചായയുടെ കൂടെ ഒരു കടി എന്ന് പറയുമ്പോൾ സമൂസയോ കട്ട്ലറ്റോ എന്തെങ്കിലും ആയിരിക്കും ആദ്യം ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ സമൂസ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരാൾക്ക് എത്ര സമൂസ കഴിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഓലപ്പടക്കം പോലെ ഇരിക്കുന്ന സമൂസ ഉണ്ടല്ലോ, അതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം കഴിക്കാൻ പറ്റും. പക്ഷെ നല്ല ഫില്ലിംഗ് ഒക്കെ ഉള്ള കുറച്ച് വലിയ രീതിയിൽ നമ്മളുടെ ഒരു കൈയുടെ പത്തിയിൽ ഇങ്ങനെ ഒതുങ്ങുന്ന രീതിയിൽ ബട്ട് സ്റ്റിൽ അത് ഫുള്ളായിട്ട് നിൽക്കുന്ന അത്രയും വലിയ സമൂസയാണെങ്കിൽ ഒന്നോ മാക്സിമം രണ്ടോ അത്രയും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷെ ആ സൈസിലുള്ള സമൂസ, ഒന്നും രണ്ടൊന്നുമല്ല 110 സമൂസ കഴിച്ചിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടാണ് എനിക്കിനി പറയാനുള്ളത്. ഇത് ഒരു മണിക്കൂർ കൊണ്ടാണ് കഴിച്ചു തീർത്തത്. ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും എത്ര എണ്ണം കഴിക്കാൻ പറ്റും, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 എണ്ണം വരെയൊക്കെ എത്തുമായിരിക്കും. പക്ഷെ ഇത് ഏകദേശം 110 സമൂസയാണ് ഒരു മണിക്കൂർ കൊണ്ട് കഴിച്ചത്. ആളൊരു മനുഷ്യനല്ല, എന്തോ മെഷീനാണെന്ന് തോന്നുന്നൊക്കെ ആൾക്കാർ ആ ഒരു വീഡിയോന്റെ താഴെ വന്ന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിഗംഭീര വ്യൂസ് കിട്ടിക്കൊണ്ട് ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അതിന്റെ സൈഡ് ഡിഷ് പോലെ ഇങ്ങനെ ചട്നി പോലെയൊക്കെ 1, 2, 3, 4 എണ്ണം ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പല പല ഫ്ലേവറിലുള്ള ചട്നീസ് ആണുള്ളത്. മിൻ ചട്നി ഉണ്ട്, അതുപോലെ വേറെ എന്തൊക്കെയോ ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിനകത്ത് എന്തൊക്കെയോ മാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഈ എ ബി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ചിലപ്പം വെജിറ്റബിൾ എന്നോ അല്ലെങ്കിൽ വല്ല ബീഫ് എന്നൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. എനിവേ വാട്ട് എവർ, എന്തായാലും ഈ കാര്യം നടന്നത് അങ്ങ് കൊൽക്കത്തയിലാണ് കേട്ടോ. എന്താണ്, ഏതാണ്, ആരാണ് ഇത് കഴിച്ചത്, ഇതൊക്കെ ഞാൻ പറയാം. പക്ഷെ അതിന് മുൻപായിട്ട് നിങ്ങൾ പറയണം, ഒരു മണിക്കൂർ സമയം തരികയാണെങ്കിൽ ഏകദേശം എത്ര സമൂസ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഒരു മണിക്കൂർ ടൈമിൽ ഞാൻ വേറെ ഭക്ഷണം ഒന്നും അന്നത്തെ ദിവസം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല വിശപ്പുള്ളൊരു സിറ്റുവേഷനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു 4 5 സമൂസ കഴിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഒരു കൗണ്ട് എന്തായാലും മെസ്സേജ് അയക്കണേ. 5000997. ഞാൻ ചെറിയ സമൂസയുടെ കാര്യമല്ല പറയണേ, നല്ല വലിയ സമൂസ, പ്രത്യേകിച്ച് ഈ പഞ്ചാബി സമൂസയൊക്കെ കഴിച്ചിട്ടുണ്ടോ, ഭയങ്കര ഫില്ലിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂല, ഒരു രണ്ടെണ്ണത്തി മുകളിലോടൊന്നും പോകില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചാൽ മതി. എത്ര മാക്സിമം കൗണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മണിക്കൂറിൽ കഴിക്കാൻ പറ്റും, ഒരു മണിക്കൂർ സമയം തരും, നോ പ്രോബ്ലം, ടേക്ക് യു ടൈം. അപ്പൊ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന കൗണ്ട് മെസ്സേജ് അയച്ചോ 5000997.

0: ഹമൂർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ ഒരു കിലോ ഒരു റിയാൽ 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ ഒരു കിലോ 4 റിയാൽ 75 ദിർഹം. പ്രോൺസ് 500 ഗ്രാം 9 റിയാൽ. പൊട്ടറ്റോ പാകിസ്ഥാൻ ഒരു കിലോ 2 റിയാൽ 50 ദിർഹം. ജാഗോർ ക്ലാസിക് ബ്ലാക്ക് ADG പെർഫ്യൂം 100 ml 27 റിയാൽ. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് ഒരു കിലോ 37 റിയാൽ 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഹോം ഡെലിവറി.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഞാൻ പറഞ്ഞു നിർത്തിയത് ഒരു സമൂസ സ്റ്റോറിയിലാണ്. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി. അഷ്ടമിയാണ് കൂടെയുള്ളത്. 110 സമൂസ ഒരു മണിക്കൂർ കൊണ്ട് കഴിച്ചു തീർത്ത ഒരാളുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് പേർക്ക് 10 എണ്ണം കഴിക്കാൻ പറ്റും, 20 എണ്ണം കഴിക്കാൻ പറ്റും, 12 എണ്ണം കഴിക്കാൻ പറ്റും. എന്തിന്, കഴിച്ചിട്ടുള്ള കഥകൾ വരെ പറയുന്നുണ്ടാവാം, പക്ഷേ അല്ലെങ്കിൽ അതൊക്കെ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവാം. ഇതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുമോ 110 എണ്ണം കഴിക്കാൻ? അതും ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞില്ലേ, ആ സമൂസയുടെ ഫോട്ടോ ഉണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്, ഇങ്ങനെ ബി അതുപോലെ സി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു ഫുൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അതും ഇതുമായിട്ടുള്ള ലിങ്ക് മനസ്സിലായത്. ആൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, അതാണ് അതിൽ ഇങ്ങനെ ഷോർട്ട് കട്ട് പോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ചിലത് ചിക്കൻ കറി സമൂസയാണ്, ചിലത് ചിക്കൻ ക്രീം ചീസാണ്, ചിലതൊക്കെ സൗത്ത് ഇന്ത്യൻ സമൂസയുണ്ട്, അതുപോലെ ബീഫ് ചില്ലിയോ അങ്ങനെ എന്തോ സമൂസയുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതങ്ങ് കൊൽക്കത്തയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷിംഗാര അല്ലെങ്കിൽ പറ്റി സമൂസ, ഇതൊക്കെ ഓണിയൻ വെച്ചിട്ടുള്ള ഭയങ്കര പോപ്പുലർ ഡിഷസ് ആണ് സത്യത്തിൽ. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പോലെ നടത്തുന്ന ഒരു കോമ്പറ്റേറ്റീവ് ഈറ്റർ ആണ് കേട്ടോ. അതായത് എന്തൊരു സംഭവം കഴിക്കാൻ പോലും ഒരു കോമ്പറ്റീഷൻ രീതിയിലാണ് ആൾ ചെയ്യുന്നത്. സെർമറ്റ് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു പോപ്പുലർ ഇൻഫ്ലുവൻസർ സമൂസ ചലഞ്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആ ഒരു വീഡിയോ 4 മില്യണ് മുകളിലേക്ക് പോയി. എല്ലാവരും ഭയങ്കരമായിട്ട് അതിനെ പ്രശംസിച്ചുകൊണ്ടൊക്കെ തന്നെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഭയങ്കര എന്താ പറയുക, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ സമൂസ, കറി പഫ് സമൂസ, ഇങ്ങനെ ഓരോന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് കഴിക്കുന്ന കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വീഡിയോ 3 മില്യൺ ആൾക്കാരിലേക്ക് എത്തിയതിന് ശേഷം വീണ്ടും ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നതിൽ അദ്ദേഹം ഇനി പറയുന്നത് പാനിപൂരി ചലഞ്ചിലേക്കാണ് ഇനി പോകാനായിട്ട് പോകുന്നതെന്നാണ്. അപ്പം ഇനി പാനിപൂരി എത്ര എണ്ണം കഴിക്കുമെന്ന് അറിയില്ല. നമ്മളെ കൊണ്ട് തന്നെ വേണമെങ്കിൽ കുറച്ച് നേരം കൊണ്ട് ഒരു 10-20 പാനിപൂരി കഴിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇനി എത്ര എണ്ണം കഴിക്കും, ഇതേപോലെ ഒരു വലിയ റെക്കോർഡിലേക്ക് തന്നെ പോകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അല്ലേ. ഈ പാനിപൂരി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമൂസ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. എന്നാലും ആൾക്ക് ഒരു ഗപ്പൊന്നും കിട്ടുന്നില്ലെങ്കിലും വ്യൂസ് ആവശ്യത്തിൽ അധികം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഈ പറഞ്ഞ സെർമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിംഗ് വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. ZERMATTNEO എന്നാണ് അദ്ദേഹത്തിന്റെ സ്പെല്ലിംഗ് കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഹിം ഓൺ ഇൻസ്റ്റഗ്രാം ആസ് വെൽ. അപ്പൊ ഇതുകൂടി പറഞ്ഞ് അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കേട്ടോണ്ടിരിക്കാത്ത തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ൽ ഹോം ഡെലിവറി.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: Thiruvananthapuram Venkalavattu favorite homes in the new launch luxury apartment project The Residence close to Trivandrum International Airport Lulu Mall and NH bypass with 40 plus world class amenities
3: koodade Trivandrum the prime locationgalile 13 luxury apartment projects galde detailsumai favorite homes team ippol Qataril September 22 mudal 29 vare neril kaana Doha Radisson Blue Hotelil exclusive meetup nai call 6001-4949
4: hi njan Niranj Manimla Raju നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം
0: ചെന്നൈ
5: ബീറ്റ്സ് ഇൻ ദ ആർട്ട് ഓഫ് പോഡ്മാക്കുളണ്ട്

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ. Home delivery.

0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

വെൽക്കം ബാക്ക് ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എനിക്കുണ്ടല്ലോ കുറച്ച് നേരമായിട്ട് ഫുഡിനെ കുറിച്ചിട്ട് പറയുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല, കാൻറ്റീൻസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് തോന്നി. പക്ഷേ കാൻറ്റീൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡിലല്ല, നേരെ തിരിച്ച് ഫാഷനിലാണ് കേട്ടോ. അതായത് ഒരു കാൻറ്റീൻസ് തീം, കാൻറ്റീൻസ് ഫ്ലേവർ, ഈ ഒരു രീതിയിലൊക്കെ ഉള്ള തീമുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രസ്സിലേക്ക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും, കഴിഞ്ഞ കുറച്ചധികം നമ്മളുടെ ഓണം കളക്ഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ട്രെൻഡിങ് ആയിട്ടുള്ള പല പല ഡിസൈനുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പണ്ടത്തെ ഓർമ്മകളിലേക്കൊക്കെ പോകുമ്പം ഒരുപാട് പേര് ഈ മിഠായി പോലെയും അല്ലെങ്കിൽ ഈ നാട്ടിലത്തെ ഈ ഉത്സവ പറമ്പിൽ തന്നെ അതിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഓർമ്മകളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു കാർണിവൽ സെറ്റപ്പിലേക്കൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ബാക്ക് ടു ബാക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് വീണ്ടും ദാ അഹാന കൃഷ്ണയുടെ വീണ്ടും അടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വെഡിങ് ഫോട്ടോസ് ഭയങ്കര ഹിറ്റായി, അതൊക്കെ കഴിഞ്ഞിട്ട് സംഗീത് ഫോട്ടോസ് വന്നു, വീഡിയോ വന്നു, അത് വലിയ രീതിയിൽ വൈറലായി. അതൊക്കെ കഴിഞ്ഞിട്ട് ബിഫോർ ദ സംഗീത് ബിഫോർ ദ വെഡിങ് ദർ വാസ് എ കാർണിവൽ. സോ ഈ ഒരു കാർണിവൽ എന്ന് പറയുന്നത് അമ്മു നിമ്മു കാർണിവൽ എന്നുള്ള രീതിയിൽ അവർ നടത്തിയ ഒരു പ്രോഗ്രാമാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഫംഗ്ഷൻ, ബട്ട് ആ ഒരു തീമും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. ആരും അങ്ങനെ വിചാരിക്കില്ല ഒരു കല്യാണത്തിൻ്റെ ഒരു കാൻറ്റീൻ ഫ്ലേവർ, ഒരു കാർണിവൽ ഫ്ലേവറിലൊക്കെ കൊണ്ടുവരാമെന്ന്. ആൻഡ് അവർ ആ ഡ്രസ്സിലും അത് കൊണ്ടുവന്നു എന്നുള്ളതാണ്, എനിക്കത് ഭയങ്കര എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡ്രസ്സിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നത്, ഓരോ സംഭവങ്ങളും ഡീറ്റെയിലിങ്ങും ചെയ്തിരിക്കുന്നത് അങ്ങനെയായിരുന്നു. ഈവൻ ഗ്രൂമിൻ്റെ ആണെങ്കിലും ഡ്രസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആ കാൻറ്റീൻ ഫ്ലേവേഴ്സിലാണ്. അപ്പോൾ ഈ കാൻറ്റീൻ ഫ്ലേവേഴ്സ് എന്ന് വരുമ്പം എപ്പോഴും ഒരു പേസ്റ്റൽ സൈഡാണ് കേട്ടോ, പേസ്റ്റൽ ബ്ലൂ അല്ലെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള പിങ്ക്, ഗ്രീൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കാൻഡി വൈബ് കൊണ്ടുവരാറുള്ളത്. സോ ഇറ്റ് വാസ് റിയലി ലൈക്ക് എന്താ പറയുക, ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നിയത്? ലൈക്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഫ്രഷ് ഒരു കൈൻഡ് ഓഫ് തീമായിട്ട് എനിക്ക് തോന്നി. ഫോർ എ വെഡിങ് ഫോർ ഷുവർ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ചില ഡ്രസ്സസിലൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഓണം വൈബൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു കുട്ടിക്കാലം എന്നുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ ചിലതിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടിട്ട് എന്നല്ലാതെ ഒരു വെഡിങ്ങിലേക്ക് വന്നപ്പോൾ ഇത്രയും വലിയൊരു തീമാക്കി മാറ്റാൻ പറ്റും ഒരു കാൻറ്റീൻ ഓർ കാർണിവൽ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വാസ് റിയലി എ ക്യൂട്ട് തിങ് ടു ഡു. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഡ്രസ്സിലേക്കും ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ ജസ്റ്റ് റൈറ്റ് ഔട്ട് സംതിങ് ലൈക്ക് ദാറ്റ് ആൻഡ് ഓഫ് കോഴ്സ് അതിനെ കുറിച്ചിട്ട് അതാരാണ് ചെയ്തതെന്നൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ടിയാ നീൽ എന്ന് പറയുന്ന ഒരു ലക്ഷൂറിയസ് ക്രാഫ്റ്റഡ് വെഡിങ് ഗൗൺസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് ഇത് ടോട്ടലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ ഈ പറഞ്ഞ പോലെ ലെഹങ്കയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓൾറെഡി ഭയങ്കര ഫേമസ് ആണ്. അമല പോളിൻ്റെ ഒക്കെ വെഡിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് സമയത്തൊക്കെ ഇങ്ങനെ വൈറലായിട്ടുള്ള ഒരു ടീമാണ് ഈ ടിയാ നീൽ കരികാശ്ശേരി എന്ന് പറയുന്നത്. സോ അങ്ങനെ ടി ആൻഡ് എം സിഗ്നേച്ചർ എന്ന് പറയുന്ന ആ ഒരു പേജിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൽ നിന്നുമാണ് ഈ ഒരു കാൻറ്റീൻ ഡ്രസ്സ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതോടെ പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത ഒരു പാട്ടിലേക്ക് പോകണം. പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ.

0: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: നമ്മൾ ഫാഷൻ ലോകത്തോടെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക്. ദ ഹോം ഡെലിവറി ആണ്, അഷ്ടമിയാണ് കൂടെ ഉള്ളത്. നമ്മൾ കാൻറ്റി ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ കാൻറ്റി തീം, ഒരു കൈൻഡ് ഓഫ് കാർണിവൽ തീമിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ, ഈ ഒരു 2026 തുടങ്ങിയ മുതലുള്ള ഒരു ടോട്ടൽ കുറച്ചധികം ഇവൻറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചിലപ്പം കുറച്ച് കൂടുതൽ എടുത്തു നിന്നിരുന്ന ഒരു കളർ എന്ന് പറയുന്നത് അത് മെറൂൺ അല്ലെങ്കിൽ റെഡ് വൈൻ എന്നൊക്കെ പറയില്ല, ആ ഒരു കളറാണ്. ഈ മെറൂൺ കളർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ടോൺ ഓഫ് മെറൂൺ ഉണ്ട്, ലൈറ്റ് ടോൺ ഓഫ് മെറൂൺ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതും ഈ പറഞ്ഞ ഒരു മെറൂൺ kind of shades thanneyana. I'm not just talking about Ahana sisters or their marriage or something, pakshe I'm also talking about ee parnavala Kanjipuram oru bayangara rasagaramayittulla oru look ile Keerthi Suresh vannittundarna aa oru fashion logam full charcha cheyittundarna oru look unda, that was in deep maroon. Adu kaiyitte even നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയിൽ നമ്മളുടെ മാധുരി ദീക്ഷിത് ഷീസ് ഓൾ ടൈം ഒരു എലഗൻറ്റ് ലുക്കിലാണ് എപ്പോഴും വരാറുള്ളത്. അങ്ങനെ വന്നപ്പോഴും ഒരു മൾട്ടി കളർ സാരി ആണെന്ന് തോന്നുമെങ്കിലും അതിൽ കുറേയും കൂടി ഒരു പോപ്പ് ചെയ്ത് നിൽക്കുന്ന കളറ് ഒരു ഡീപ്പ് മെറൂൺ ആയിരുന്നു. And that was again like a huge discussion ee oru samayathokke vandittulla oru fashion trendil vandittulla oru saree koodiyarunnu adakke kaiyitte masabiyude magic saree, oh god, Tamanna Bhatia vandittulla aa oru look bayangaramayittu viral aayikondirikkayirunnu, and that saree is trending, like literally trending. Appa angane nokkumbam oru vaadu peraanu ee oru deep maroon color il ee korchu naalugalil thanne nokki kaiyal ethikondirikkunnathu athreyum rasagaramayittana കളറിനെ എലവേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തെ തന്നെ ഫാഷൻ ലോകത്തെ ഒരു മെയിൻ കളർ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ഡീപ്പ് മെറൂൺ അല്ലെങ്കിൽ ഡീപ്പ് റെഡ് കളർ, റെഡ് എന്ന് പറയാൻ പറ്റില്ല, മെറൂൺ എന്നേ പറയാൻ പറ്റൂ, ഞാൻ ഉദ്ദേശിച്ച കളർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, ആ ഒരു കളറിനെ തന്നെ എടുത്ത് പറയാൻ പറ്റൂ കേട്ടോ. ആൻഡ് ഐ ഓൾസോ ലവ് ദിസ് കളർ, ഭയങ്കരമായിട്ട് നമുക്കൊരു ടോട്ടൽ ഒരു ലുക്കിനെ തന്നെ ഒന്ന് എലവേറ്റ് ചെയ്യുന്ന കളറാണ്, നമുക്ക് ഭയങ്കര ഒരു ബ്രൈറ്റ്നസ് വരുന്ന കളറാണ്. എനിക്കുണ്ടായിരുന്നു ഈ കളറിലൊരു ഗൗൺ, പക്ഷെ അത് കയ്യിൽ പോയി. ഹാ, കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഫേവറേറ്റ് കളേഴ്സ് ഉണ്ടാവും, അതിൽ ചിലപ്പോൾ മെറൂണും ഉണ്ടാവും അല്ലേ. മെറൂൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മെസ്സേജ് അയക്കണേ 5000917 അഷ്ടമിയാണ് കൂടെ ഉള്ളത്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
1: എനിക്ക് ഒന്ന് കൂളാവണം.
2: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
3: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രൊമോഷൻ,
2: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
3: ഈ പ്രൊമോഷൻ September 26 to 30
2: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Hi, this is Sushin Shyam.
5: You're listening to
4: Radio Suno 91.7.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ ഫുഡിലൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു ഫാഷനിലേക്ക് എത്തി, ഫാഷൻ ലോകമൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് സ്കിൻ കെയറും കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ടൈമായിരിക്കുകയാണ്. നല്ല ചൂടാണ് പുറത്ത്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ഒരു പ്രായം എത്തുമ്പോൾ നമ്മളുടെ മുഖത്ത് തന്നെ ആക്നെയും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് കൂടുതലായിരിക്കും. ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഈ ടീനേജ് സമയത്താണ് ഇത് പ്രശ്നം. ഒരു ടീനേജർ നിങ്ങൾക്കിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരിക്കൽ അനുഭവിച്ചിട്ടുള്ള ഒരു മാനസികാവസ്ഥയും നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കണക്ട് ആവും. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ മുഖത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ആക്നെയും കാര്യങ്ങളും വരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അഫ്കോഴ്സ് ഈ ഒരു വെതർ കണ്ടീഷൻ കാര്യങ്ങൾ, അതിലൂടെ തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ഓയിലിൻ്റെ ഒരു ഇത്, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ആ ഒരു റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ നമുക്കത് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ ഒരു പരിധിവരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് അഫ്കോഴ്സ് ആ ഒരു പ്രായത്തിൻ്റെ ആണെന്ന് നമ്മൾ എപ്പോഴും പറയുമെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞ് നന്നായിട്ടൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുകയും ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, എത്രയൊക്കെയാണെങ്കിലും വെള്ളം കുടിച്ചേ പറ്റൂ. ആ ഒരു വെള്ളം ഇത്ര, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ലിറ്റർ കുടിക്കണം എന്നുണ്ടെങ്കിൽ 2 ലിറ്റർ തന്നെ കുടിച്ചിരിക്കണം. അല്ലാതെ അതിൽ കുറവ് കുടിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് എല്ലാ നമ്മുടെ ബോഡി പാർട്സിനെയും എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മുഖത്തെ ഈ പറഞ്ഞ ആക്നെയെ ഒക്കെ തന്നെ നന്നായിട്ട് എഫക്റ്റ് ആവാറുണ്ട്. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ഓവർ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ മുഖത്ത് വരുമ്പോൾ എങ്ങനെ അതിനെയൊക്കെ നമുക്ക് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക, എന്നിട്ട് മുഖത്ത് നല്ല രീതിയിൽ 1-2 തവണ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഭയങ്കര മൈൽഡായിട്ടുള്ള ഫേസ് വാഷസ് വെച്ചിട്ട് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുഖത്ത് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഖത്തിന് വേണ്ടി പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യേണ്ട കുറച്ച് പൊടിക്കൈകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാം കേട്ടോ. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് 2 പാട്ട് കേട്ട് തിരിച്ചു വരാം. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
1: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
0: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ, ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
1: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
2: ഹായ്, ഞാൻ ഷെയ്ൻ നിഗം.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് നേരമായിട്ട് മുഖത്തെ ആക്നെയെ കുറിച്ചിട്ടൊക്കെ പറയുകയായിരുന്നു. അങ്ങനത്തെ ചില പാടുകളൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആക്നെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് അതെങ്ങനെ ഒന്ന് മാറ്റണം എന്ന് ആലോചിച്ചൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ടെൻഷൻ അടിക്കുന്ന ചില ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യണം എന്നും ഇതൊക്കെ നമുക്ക് എല്ലാവരും പറഞ്ഞു തരാറുണ്ട്. പക്ഷേ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് മുഖത്ത് നമുക്ക് കുറച്ച് ഫേസ് പാക്കൊക്കെ ഇടാൻ പറ്റുക? കാരണം ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ നേരെ തിരിച്ച് ഒരു ഒന്നോ രണ്ടോ സാധനങ്ങളാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സ്കിൻ എക്സ്പേർട്ടുകൾ ഷെയർ ചെയ്തിട്ടുള്ളതിൽ നിന്നും നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി തൈരും കൂടി ചാലിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്തിരുന്നത് നല്ലതാണ്. ഒരു തണുപ്പും കിട്ടും മുഖത്തിന്, നല്ല തണുത്ത തൈരാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുമാത്രമല്ല, ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ലൂക്ക് വാം വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കളയുകയും വേണം. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ നല്ല ഇരുണ്ട പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ ആക്നെ വന്ന് പോയതിൻ്റെ, അത് മാറാനായിട്ട് നല്ല പച്ചമഞ്ഞളും അതിൻ്റെ കൂടെ വേപ്പിലയും അരച്ച് ചേർക്കുന്നതും നല്ലതാണ്. അത് ഈ നാട്ടിലൊക്കെ കൂടുതലും എല്ലാവരും ചെയ്ത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ചുവന്നുള്ളിയുടെ നീരില്ലേ, അതിലേക്ക് കടലമാവും പാലും കൂടി ചേർത്തിട്ട് മുഖത്ത് പുരട്ടാം. ഇത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ല, പക്ഷേ കണ്ണ് നന്നായിട്ട് എരിയും, അത് വേറൊരു കാര്യം. ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടല്ലോ ആകെ മൊത്തത്തിൽ. എനിക്ക് കുറേ നേരം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. പക്ഷേ കുറേ ഒഴിക്കരുത്, ചുവന്നുള്ളിയുടെ നീര് ഒരു ലേശമേ എടുക്കാവൂ. അത് തലയ്ക്കാണ് ഏറ്റവും ബെസ്റ്റ്, പക്ഷെ മുഖത്തിനും നല്ലതാണ്. ഞാൻ ട്രൈ ചെയ്തതുകൊണ്ട് പറയുകയാണ് കേട്ടോ. അതിലേക്ക് പാൽ ആദ്യം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ടേ കടലമാവിട്ടതിന് ശേഷം മുഖത്തിടാവൂ. നേരെടുത്തിട്ട് അങ്ങോട്ട് പുരട്ടാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. പിന്നെ കറ്റാർ വാഴയുടെ ആ ഒരു പൾപ്പെടുത്തിട്ട് അത് നന്നായിട്ട് അതിലേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് കടലമാവ് ഒന്നെങ്കിൽ യോജിപ്പിച്ചെടുക്കാം. കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ലേശം ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി യോജിപ്പിച്ച ഒരു മിശ്രിതമാണെന്നുണ്ടെങ്കിൽ മുഖത്ത് ഈ പറഞ്ഞ പോലെ മുഖക്കുരു തടയാൻ വേണ്ടിയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ബാരിയറായിട്ട് അത് മാറും. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്, ഇനിയും ഒരുപാടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ കയ്യിലും ഇതുപോലെ എന്തെങ്കിലും ഒരു പൊടിക്കൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായി ചെയ്തിട്ട് അത് എനിക്ക് വർക്ക്ഔട്ട് ആവാറുണ്ട് എന്ന് തോന്നുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. 5000917 ലേക്ക്. ഇപ്പം എന്തായാലും നേരെ നമുക്ക് അടുത്ത പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. അഷ്ടമിയാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Marsa Abu Hamur Brangel First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 riyal. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. A special offer September 30 vare matram.
4: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
6: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
5: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
6: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
5: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
0: ഹോം ഡെലിവറി.

0: ഇന്ന് നമ്മളെല്ലാവരും ഹാർട്ട് ഹെൽത്തിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതും ഡോക്ടർ മനു ആണ്. ഹീസ് എ വെരി പ്രൊഫഷണൽ ഫിസിയോതെറാപ്പിസ്റ്റ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കുറച്ചധികം ഈ പറഞ്ഞ പോലെ എക്സസൈസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഹാർട്ട് ഹെൽത്തിന് എന്ന് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. പക്ഷേ ആദ്യം തന്നെ ഡോക്ടർ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നടക്കുന്നത് ഭയങ്കര നല്ലതാണ് ഹാർട്ട് ഹെൽത്തിനെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് 10,000 സ്റ്റെപ്സ് എ ഡേ എന്നുള്ളത്. പോയിന്റ് എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്തിട്ടാണ് എല്ലാവരും മുന്നോട്ട്.
1: എല്ലാവരും അതാണ് ഒരു ഇത് കീപ്പ് ചെയ്യുന്നത്. എല്ലാവരും ഇതായിട്ട് ഒരു പ്രിൻസിപ്പിൾ അവർ പറയുന്നത് ഇതാണ് യഥാർത്ഥമായിട്ടുള്ള, ഇത് ചെയ്താലും നമുക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല, ഇത് മതി. 10,000 സ്റ്റെപ്പ് കവർ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോയാലും കുഴപ്പമില്ല എന്നാണ്.
0: ശരിയാണോ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ.
1: അത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഒരു ചെറിയൊരു റിസർച്ച് ഞാൻ പറയാം. ആക്ച്വലി 10,000 സ്റ്റെപ്പ് വെച്ച് നടക്കുന്നൊരു വ്യക്തി ആക്ച്വലി ശരിയാണ്, അതൊരു 10,000 സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ടാർജറ്റ് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഒരു മാജിക്കൽ ബയോളജിക്കൽ നമ്പർ അല്ലത്. ഓക്കെ, അത് പറയുകയാണെങ്കിൽ 2005 വലിയൊരു സ്റ്റഡി നടത്തിയിരുന്നത് ലാൻസറ്റ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു മെറ്റാനാലിസിസ് സ്റ്റഡിയാണ്. അതായത് 57 സ്റ്റഡി ഒരുമിച്ച് ചെയ്ത വലിയൊരു സ്റ്റഡി. അതിനകത്ത് 2,000 സ്റ്റെപ്പ് നടക്കുന്നവരെയും 7,000 സ്റ്റെപ്പ് നടക്കുന്നവരെയും അവർ കമ്പയർ ചെയ്യുന്ന നടത്തിയൊരു സ്റ്റഡിയാണ്. അതിനകത്ത് 7,000 സ്റ്റെപ്പ് വെക്കുന്നവർ അവർ നോക്കുമ്പോൾ 25% അവരുടെ കാർഡിയോവാസ്കുലാർ പ്രശ്നങ്ങൾ ഇൻസിഡൻസ് കുറവാണ്. 25%. അപ്പം അതുപോലെ തന്നെ 47% അവരുടെ ഓൾ കോസ് മോർട്ടാലിറ്റി മറ്റ് അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന മരണം അത് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പൊ സ്റ്റെപ്പ് കൂടുതൽ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബട്ട് നമുക്ക് ഇതൊരു ഗ്യാരണ്ടിയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഞാൻ കാർഡിയോവാസ്കുലർ സെന്ററിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാർഡിയോ ഐസിയു വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, 21 കുട്ടികൾ അല്ലെങ്കിൽ 16 ആളുകൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നവർ. സോ ഇത് നമുക്ക് ഒരു ഗ്യാരണ്ടിയായിട്ട് പറയാൻ ഒക്കത്തില്ല. 10,000 സ്റ്റെപ്പ് വെച്ചാൽ അല്ലെങ്കിൽ 7,000 സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ക്യൂർ കിട്ടും എന്നുള്ളത്. പക്ഷേ എനിക്ക് പറയാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഇതൊരു സൈക്കോളജിക്കൽ ഒരു ഇതായിട്ട് എടുക്കുക. 10,000 സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ചുകൊണ്ട് നാളെ നമ്മൾ ഒരാളോട് പറയാൻ പാടില്ല 10,000 സ്റ്റെപ്പ് നാളെ നടക്കണം. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ അവർ ചിലപ്പം 2 നടക്കുമായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ. അതിനുശേഷം 3rd ദിവസം അവരുടെ സ്മാർട്ട് വാച്ച് ഒരു കബോഡി വെക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് സോ പ്രോഗ്രസ് ബീറ്റ്സ് പെർഫെക്ഷൻ എന്നുള്ള ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേച്ചെ കുറേച്ചെ നടക്കുക എന്നുള്ളതാണ്. എത്രയും നമുക്ക് നടക്കാൻ പറ്റുമോ അത്രയും
0: ഉറപ്പായിട്ടും. അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുക. അതിപ്പം നടക്കുന്നതാണെങ്കിൽ കുറച്ച് കുറച്ച് നടന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.

0: in association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all that
1: you need. Radio Suno, 91.7 FM.
2: Qatar's favorite radio station.
3: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
4: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
5: എനിക്ക് ഒന്ന് കൂളാവണം.
6: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
7: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
6: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
7: ഈ പ്രമോഷൻ September 26 to 30
6: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മുടെ കൂടെ ഡോക്ടർ മനു ഉണ്ട്. ഹീസ് ആക്ച്വലി എ വെരി പ്രൊഫഷണൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഹീസ് ഹിയർ ടു ടോക്ക് അബൌട്ട് ഹാർട്ട് ഹെൽത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് എക്സസൈസിനെ കുറിച്ച് പറയുമായിരുന്നു, 10,000 സ്റ്റെപ്സിനെ കുറിച്ച് പറയുമായിരുന്നു. ഇനി എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കറക്റ്റായിട്ട് ഒരാൾക്ക് വേണ്ട എക്സസൈസ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഹാർട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ഹെവി എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ, അതൊന്ന് പറഞ്ഞു കൊടുക്കാം ഡോക്ടർ.
2: സഡൻ ആയിട്ടുള്ള ലാർജ് മൂവ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ, വലിയൊരു എക്സസൈസുകൾ ചെയ്യുമ്പോഴേ പെട്ടെന്ന് റിസ്ക് ഇഞ്ചുറീസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കട്ടയുമ്പോൾ മറക്കി, പിന്നെ നമ്മൾ ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകത്തില്ല. സോ എന്തിനാണ് ആ ഒരു റിസ്ക് എടുക്കുന്നത്? സോ അതുകൊണ്ട് ഞാനിപ്പോഴും ഒരു മൺഡേ ടു തേഴ്സ്ഡേ റിമോട്ട് പിടിച്ചുകൊണ്ടിരിക്കാതെ ഒരു അന്നൊരു തേഴ്സ്ഡേ പോയിട്ട് ബാഡ്മിൻ്റൺ ഈ പറഞ്ഞിട്ട് ഒരു 150 മിനിറ്റ് കളിക്കാതെ നമുക്കത് ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ, വിച്ച് ഈസ് കംപ്ലീറ്റ്ലി മച്ച് ബെറ്റർ. എത്ര എക്സസൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ, ആക്ച്വലി ഹെൽത്തി അഡൾട്ട്സിനെയും അൺഹെൽത്തി അഡൾട്ട്സിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനകത്ത് ജനറൽ അഡൾട്ടിൻ്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, WHO പറയുന്നതനുസരിച്ചിട്ട് റെക്കമെൻഡേഷൻ ഞാൻ പറയാം, 150 to 300 മിനിറ്റ് ഒരാഴ്ച എയറോബിക് മോഡറേറ്റ് എയറോബിക് എക്സസൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് 2.5 to 5 മണിക്കൂർ വരെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ 75 to 150 മിനിറ്റ് വരെ വിഗറസായിട്ടുള്ള സ്പോർട്ട് ആക്ടിവിറ്റി, സ്പ്രിൻറ്റിങ്ങോ റണ്ണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. കൂടാതെ നമുക്ക് 2 ദിവസം ഒരു വെയ്റ്റ് ട്രെയിനിങ് സ്ട്രെങ്ത് ട്രെയിനിങ് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ WHO റെക്കമെൻഡേഷൻ. എന്ന് വെച്ചാൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എങ്ങനെ മനസ്സിലാക്കാം, ഞാനിപ്പോൾ പറഞ്ഞല്ലോ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി, അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ പറയാം എളുപ്പത്തിൽ. സ്മാർട്ട് വാച്ച് ഉള്ളവർക്ക് ഞാൻ കുറച്ച് ഈസി ആയിട്ട് പറയാം. അത് നമ്മുടെ 220 - നമ്മളുടെ പ്രായം, അത് നമുക്ക് MHR മാക്സിമം ഹാർട്ട് റേറ്റിനെ തരും. 40 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ 220 - 40, 180, അത് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. അതേ ഗുണം 0.60, അത് 60%. ആ MHR-ന് 60% എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മളുടെ ഒരു 60% ഹാർട്ട് റേറ്റ്. അത് കീപ്പ് ചെയ്യണമെങ്കിൽ, അത് കീപ്പ് ചെയ്യേണ്ട നടക്കുകയാണെങ്കിൽ നമുക്കൊരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി നടക്കാൻ പറ്റും. അതായത് 108 ഹാർട്ട് ബീറ്റിൽ നടക്കുകയാണെങ്കിൽ 40 വയസ്സുള്ള വ്യക്തി. പിന്നെ നമുക്ക് സ്മാർട്ട് വാച്ച് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ടോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നല്ലതായിട്ട് കിതയ്ക്കുന്നില്ല, പക്ഷേ പാട്ട് പാടാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് പറയാം, ഒരു പാട്ട് പാടാൻ പറ്റുന്നില്ല, നമ്മൾ പറയത്തില്ല ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ളൊരു പാട്ട്, അത് നമ്മൾ കൺസേർട്ടിൽ പാടുന്ന ആ ഒരു പാട്ട് നമുക്ക് പാടാൻ പറ്റുന്നില്ല. അതിന് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലോ ഇൻറ്റൻസിറ്റി ആണ്. ഓക്കെ, അത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഒരുപാട് കിതയ്ക്കാനും പാടില്ല, ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൊരു കോളൊക്കെ വന്നാൽ അതാണ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാം.
1: താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ മനു ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി എന്തായാലും എനിക്ക് പതിയെ ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇനി മാച്ച് ദി മാഷപ്പ് വിശേഷങ്ങളുമായി, സിനിമാ വിശേഷങ്ങളുമായിട്ടൊക്കെ തിരിച്ചെത്താം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനിമ 91.7 FM-ൽ ഹോം ഡെലിവറി ആയിരുന്നു. നല്ല നല്ല പാട്ടുകൾ വെയിറ്റിംഗിലാണ്. സോ കീപ് ലിസ്ണിംഗ്.

0: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
0: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി.

0: മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
4: എനിക്ക് ഒന്ന് കൂളാവണം.
5: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
6: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
5: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
6: ഈ പ്രമോഷൻ September 26 to 30
5: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
7: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Marsa Abu Hamur Brangel First Anniversary Bonanza. Tomato Jordan 1 kilo 1 rial 25 dirham. Onion Egypt 1 kilo 1 rial 90 dirham. Banana Ecuador 1 kilo 4 rial 75 dirham. Prawns 500 gram 9 rial. Potato Pakistan 1 kilo 2 rial 50 dirham. Charcoal Classic Black ADG Perfume 100 ml 27 rial. Pakistan Beef Boneless 1 kilo 37 rial 75 dirham. A special offer September 30 vare matram.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്കൊന്ന് കൂളാവണം.
1: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
4: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
1: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
4: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
1: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. Dairy Queen Store.
5: Matinee Classics.
6: Matinee Classics.

0: ഹായ്, ഞാൻ ജലജയാണ്.
1: കാട്ടുകുരുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
6: ആക്ഷൻ മോനെ, ദിനേശ അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: Brought to you by Safari, world class shopping experience, Doha, Qatar. And
3: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
10: Matinee Classics.

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പാ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. September 26 to 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 years ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
6: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്.

0: മാറ്റിനി മാഷപ്പാണ്. സമയം ഇനിയിപ്പോ സിനിമകളുടെ വിശേഷങ്ങളും സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഒക്കെ നിങ്ങൾ അറിയാനായിട്ട് പോവാണ് കേട്ടോ.
1: ഉറപ്പായിട്ടും. എന്തായാലും അഷ്ടമി നിസയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സിനിമാ വിശേഷങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കുറച്ച് എന്താ പറയാ, ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈയിടയ്ക്ക് ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. അതിലേറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ബൈജു ചേട്ടൻ. ബൈജു ചേട്ടനെ നേരിട്ട് വിളിച്ചപ്പോഴും ഞാൻ നിസയെ ഇവിടെ പേഴ്സണലി പറയുന്നത് എന്ത് നല്ലൊരു മനുഷ്യൻ.
0: അതെ, ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ആളുടെ എല്ലാ ഹിറ്റ് സിനിമകളും വരുന്ന സമയത്ത് ആളുടെ ഒരു ഇന്റർവ്യൂ എടുക്കണം, പഴയ സിനിമകളുടെ കുറെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് ചോദിക്കാമല്ലോ എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു.
1: എന്തായാലും അദ്ദേഹം ഇപ്പോ ഷെയർ ചെയ്തിരിക്കുന്ന പഴയ കുറച്ചധികം ഫോട്ടോസ് ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാപ്ഷനും അത് കഴിഞ്ഞ് നമ്മൾ ഈ കേർട്ടസ് കൊടുക്കുമല്ലോ, അതാണ് എനിക്ക് ഇഷ്ടം.
0: ഏറ്റവും അടിപൊളിയാണത്. അതായത് ഫോട്ടോ എടുത്തത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കോസ്റ്റ്യൂം പല സുഹൃത്തുക്കളുടെ, ബൈക്ക് ഒരു വഴിപോക്കിന്റെ, മേക്കപ്പ് ആൻഡ് സ്റ്റൈലിഷ് അതൊക്കെ അന്ന് വലിയ ചെലവാ, ഫിലിം റോൾ ആൻഡ് ഫോട്ടോ കടം.
1: അതാണ് ഏറ്റവും രസകരമായിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം പറയുന്നുണ്ട്. 38 വർഷം മുൻപുള്ള ഈ പറഞ്ഞ സിനിമാ മോഹവുമായി നടന്നൊരു ചെറുപ്പക്കാരന്റെ കുറച്ചധികം ഫോട്ടോഷൂട്ടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, സുഹൃത്തുക്കളുടെ ഹെൽപ്പോട് കൂടി എടുത്ത ഫോട്ടോ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇടുന്നത്. എന്തായാലും നല്ല രസമുള്ള എന്താ പറയാ, ചുള്ളൻ ചെറുക്കന്റെ കുറച്ച് ഫോട്ടോസ്.
0: അതെ അതെ അതെ, എല്ലാരും അത് കണ്ട് നല്ല നല്ല രസമുള്ള കമനിക്കൊന്ന് 20K ഷെയർ അത് പോയിട്ടുണ്ട്.
1: അതെ,
0: റീപോസ്റ്റ് 458, 3000+ കമന്റ് ഉണ്ട്, 355K ലൈക്ക് ഉണ്ട് അതിന്.
1: അതാണ് അത്രയും ഒരു നല്ല റീച്ചിലേക്ക് ആ ഒരു ഫോട്ടോസ് എത്തി എന്നുള്ളതാണ്. 80s ട്രെൻഡ് നടന്നുകൊണ്ടിരുന്നപ്പോ ആ ഒരു ട്രെൻഡ് ഒന്ന് തീർന്നപ്പോഴേക്കാണ് അദ്ദേഹം
0: റിയൽ ട്രെൻഡുമായിട്ട്
1: ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നല്ല രസമുള്ള കുറച്ചധികം ഫോട്ടോസ് ആണെന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല അതിൽ എഴുതിയേക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു മോഹം കൊണ്ട് നടക്കുന്ന സമയത്ത് ആ ഒരു മുഖത്തെ ചിരിയും കാര്യങ്ങളൊക്കെ ഫോട്ടോയിൽ കാണുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ സങ്കടം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു.
0: കുറെ കഷ്ടപ്പാടിന് ശേഷമാണല്ലോ ഒരു സിനിമയിലേക്ക് എത്തുന്നതും, അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇത്രയും ആളുകൾ അറിയപ്പെടുന്നതിനൊക്കെ പിന്നില് ഒരുപാട് അധ്വാനങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരുപാട് എഫേർട്ടും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഫോട്ടോ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷവും ഒരു കൗതുകവും ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ തോന്നുക.
1: ഉറപ്പായിട്ടും. അങ്ങനെ എന്തായാലും ഇപ്പൊ നല്ല വേഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ പണ്ട് നമുക്കൊരു വില്ലൻ കഥാപാത്രമാണെങ്കിലും ഇപ്പൊ വേറൊരു ജോണറിലേക്കാണ്,
0: കണ്ടാലും കേട്ടാലും ചിരി വരുന്ന ഒരു സെറ്റപ്പിലേക്ക്
1: മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ആൾക്കാരും പറഞ്ഞതും സുരേഷ് ചേട്ടൻ ഓഹോ കൗണ്ടറടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന്റെ കൗണ്ടർ ഡയലോഗുകൾ അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ കാണാനായിട്ട് നമുക്ക് പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീ ടുത്ത പാട്ടിലേക്ക് പോകുന്നു. കത്തന്റെ ഫേവറേറ്റ് സ്റ്റേഷനിൽ ഇത് മാറ്റിനി മാഷപ്പ്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
0: This is
1: Matinee Masha,
0: only on
1: Radio Suno 91.7 FM.
0: Matinee Masha, brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: Qatar's favorite radio station.
1: Hamur Brangel First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 riyal. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. A special offer September 30 vare matram. ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
3: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
5: Hi, I'm Kailas Menon.
6: You are listening to
7: Radio Sunoo 91.7.
5: Kettu kettu kootu koodam.

0: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന സിനിമയുടെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴിൽ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ സൂര്യ കൂടെ ഉണ്ടെങ്കിൽ, ഇവിടെ കേരളത്തിൽ എത്തപ്പോൾ എസ് എസ് രാജമൗലി കൂടെ ഉണ്ട്. അതിലും ഭയങ്കര രസം എന്ന് വെച്ചാൽ, അവിടെ ചെന്നപ്പോൾ ഒരാൾ പറയുന്നു എന്നെ അണ്ണാന്ന് വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പറയുന്നു. ഇവിടെയാണെങ്കിൽ എസ് എസ് രാജമൗലിയുടെ എത്തിയപ്പോൾ ചിരിച്ച് ചിരിച്ച് ചിരിച്ച് ചിരിച്ച് എന്റെ പൊന്നെ ഓരോ വീഡിയോയും കാണാൻ ചിരി വരും.
1: അതെ, കുറെ കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ. എത്ര മാത്രം വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഒരു മൂവി മാത്രം റിലേറ്റഡ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത്. അതിൽ നമ്മളെ കുറെ ചിരിപ്പിച്ചാണ് ഗിരീഷ് ഷെടി സ്റ്റേജിൽ വന്നിട്ട് ആള് സംസാരിക്കുന്ന ആളോട് എന്താണ് താങ്കളുടെ മനസ്സിൽ തോന്നുന്നത്, അതായത് രാജമൗലി എന്ന് പറയുമ്പോ എന്താണ് താങ്കളുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗിരീഷ് ഷെടിക്ക് എന്താ പറയണ്ടേ, ആളുടെ ഒരു മുഖഭാവമൊക്കെ കണ്ട് നമുക്കും പാവം തോന്നും, ചിരിയും വരും. ഇത്രയും വലിയ സംവിധായകനല്ലേ അവിടെ നിൽക്കുന്നത്, എന്തായിരിക്കും മറുപടി പറയാന്നൊക്കെ വിചാരിക്കുക. ആളുടെ മറുപടിയും രസമായിരുന്നു കേട്ടോ.
0: അതെ അതെ, എനിക്ക് പേടിയാവുന്നു അദ്ദേഹത്തിനോട് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഭയങ്കര ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും അതിഗംഭീരമായിട്ടുള്ള ഒരു ഹിറ്റ് ചിത്രത്തിന് ശേഷം നിൽക്കുന്ന സമയത്തും അദ്ദേഹം അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുക.
1: അതുപോലെ തന്നെയാണ് ഈ രാജമൗലി, അദ്ദേഹം രാജമൗലിയോട് ചോദിക്കുന്നുണ്ട് കേരളം എന്ന് പറയുന്ന സമയത്ത് എന്താണ് മനസ്സിലേക്ക് വരുന്നത്, പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് തീർച്ചയായും ഗോഡ്സ് ഓൺ കൺട്രി എപ്പോഴും പറയല്ലോ, അത് തന്നെയാണ് ആൾ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ ആളുടെ ഒരു മനസ്സിലെ വിഷ്വൽ, ആദ്യത്തെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ആളുടെ സിസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മലയാളിനെയാണ് എസ് എസ് രാജമൗലിയുടെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തലശ്ശേരിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നു തലശ്ശേരി ഭാഗത്തേക്കാണ്. അപ്പൊ അവിടുത്തെ ഒരു വിഷ്വലാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തുടക്കത്തിലുള്ളത്. എപ്പോഴും കേരളം എന്ന് പറയുമ്പോൾ തലശ്ശേരി വിഷ്വലാണ് മനസ്സിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തലശ്ശേരിക്കാർക്ക് സന്തോഷിക്കാട്ടോ,
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. മാത്രമല്ല അദ്ദേഹം ഫഹദ് ഫാസിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് രണ്ട് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. എന്തായാലും എസ് എസ് രാജമൗലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമയിലെ തന്നെ ഒരു പാട്ടിലേക്ക് പോവാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: ചെന്നൈ ബീറ്റ്സ്.
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: This is only on
0: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
3: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം.

0: മാറ്റിനി മാഷപ്പാണ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും അഷ്ടമയും പറയായിരുന്നു, ഈ പ്രൊമോഷൻ പ്രോഗ്രാമുകളുടെ കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ തന്നെ നമുക്ക് സിനിമയെ കുറിച്ച് പറയാൻ കുറെ ഉണ്ടല്ലോ.
1: ഒരുപാടുണ്ട് എന്നുള്ളതാണ്, കാരണം അവിടെയാണല്ലോ ഈ റിയൽ ഒരു സിനിമാ ലോകത്തെ വിശേഷങ്ങൾ വരുന്നത്. അതായത് നമ്മൾ കാണാനായിട്ടിരിക്കുന്ന സിനിമയെ കുറിച്ചിട്ടും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഓരോ വ്യക്തികളെയും കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഓരോരോ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ വർക്ക് കണ്ടതിനെ കുറിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടും പറ്റുന്നുണ്ട്. എന്നാലും ഇന്നലെ ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എസ് എസ് രാജമൗലി ഫഹദ് ഫാസിലിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം കോവിഡ് സമയം അല്ലെങ്കിൽ അതിന് കുറച്ച് മുൻപായിട്ടൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫഹദ് ഫാസിലിന്റെ ചില മൂവീസ് കണ്ടു തുടങ്ങിയത്. അപ്പൊ ഒരെണ്ണം കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇത് ഭയങ്കര രസമായിട്ടാണല്ലോ അദ്ദേഹം ആ ക്യാരക്ടറിനെ എടുത്ത് ചെയ്യുന്നത് എന്ന് കണ്ടിട്ട് അദ്ദേഹം അടുത്ത് കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് കോവിഡ് സമയം എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹം ബാക്ക് ടു ബാക്ക് ഫഹദ് ഫാസിലിന്റെ സിനിമകൾ കണ്ടു തുടങ്ങി. അതൊക്കെ കണ്ടപ്പോഴും അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഓക്കെ, നമ്മളൊക്കെ സിറ്റിയിലുള്ള ആൾക്കാരെ ഇതിലൊക്കെ ആക്സസ് ഇപ്പം ഒ ടി ടിയിലൂടെ കിട്ടുന്നത് കൊണ്ട് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരാളെ ഇപ്പം തെലുഗുവിൽ പോലും അത്രയും അധികം ആൾക്കാരിലേക്ക് അത് എത്തുന്നു. അപ്പോ ആളുടെ വൈഫിന്റെ ഒരു കസിൻ ആണെങ്കിൽ അങ്ങ് ഉള്ളിൽ ഗ്രാമത്തില് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. അവിടെ വൈഫൈ നെറ്റ്വർക്ക് പോലും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആളൊരു ദിവസം ഏതോ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് വന്നപ്പോ എന്തോ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ മലയാള സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ എസ് എസ് രാജമൗലി എടുത്ത് ചോദിക്കുകയാണ്, രാജ് നമ്മുടെ ഫാഫാന്റെ സിനിമയൊക്കെ കാണാറുണ്ടോ എന്ന്.
0: ഓക്കെ,
1: എനിക്ക് ഈ ഫാഫ ആരാന്ന്
0: മനസ്സിലായില്ല.
1: ഏത് ഫാഫ? ഞാൻ അറിയാത്തൊരു ഫാഫ ഫഹദ് ഫാസിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും അധികം ആൾക്കാരിലേക്ക് ഫഹദ് ഫാസിലിന്റെ ഇത് കോവിഡ് വൈറസ് സ്പ്രെഡ് ആവുന്നതിനെക്കാട്ടി വലിയ രീതിയിൽ സ്പ്രെഡായി എന്നുള്ള രീതിയിൽ ആള് ഭയങ്കര തമാശയിലൂടെ അത് പറയുന്നുണ്ടെങ്കിലും അത്രയും തെലുഗു ഓഡിയൻസിന് അത്രയും ഒറിജിനലി പ്രത്യേകിച്ചും ഫഹദ് ഫാസിൽ എന്ന് പറയുമ്പോൾ കണ്ണിലൂടെ അഭിനയിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളൊരു ജനം കൂടിയാണ് അവര് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് പറയുകയാണ്.
0: ഓക്കെ, എത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എസ് എസ് രാജമൗലി സംസാരിച്ചത്. പക്ഷെ ഇത് സംസാരിച്ച സമയത്ത് ഫഹദിന്റെ അടുത്ത് ആദ്യമായിട്ട് ഫഹദ് ഒരു നടനായി മാറും അല്ലെങ്കിൽ നടനാവാനായിട്ടുള്ളൊരു ഒരു രീതിയിലൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് ആരാന്ന് വഴി പറയാം.
1: എനിക്കറിയാം, ഞാൻ പറയാൻ തുടങ്ങും.
0: ഈ പാട്ടുകൾക്ക് ശേഷം അതിലേക്ക് വരാം.

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: Venvalavatta. Favorite homes in the new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world-class amenities.
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: ഹലോ എവരി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: Sonna. No tension, babe.
1: Don't trouble the trouble. മൂവി പ്രൊമോഷനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കഥകളാണ് അല്ലേ?
2: ഇഷ്ടംപോലെ കഥകൾ, ഇന്റർവ്യൂവും പ്രൊമോഷൻ പരിപാടികൾക്കൊക്കെ കുറെ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. രവികുമാർ അദ്ദേഹവുമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഫഹദ് ഫാസിലിന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ചിലപ്പം പലരും അത് കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂവിലാണ് ഫഹദ് ഫാസിൽ പറയുന്നത്, ആദ്യമായിട്ട് വിജയിനെ ഫഹദ് കാണുന്നത് കാതിലുക്കു മര്യാദ എന്നുള്ള നമ്മുടെ അനിയത്തി പ്രാവിന്റെ തമിഴ് റിമേക്കാണത്, കാതിലുക്കു മര്യാദ. അപ്പൊ ആ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്ന. അന്ന് അച്ഛന്റെ സിനിമയാണ്, ഫാസിൽ തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് കാതിലുക്കു മര്യാദ. അപ്പൊ അന്ന് അവരുടെ വീട്ടിലായിരുന്നു ഷൂട്ടിങ്, ആലപ്പുഴവില് വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പൊ വെക്കേഷന് വേണ്ടിയിട്ട് ഫഹദ് നാട്ടിൽ വന്ന സമയമാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തിന് ഒരു 10, 12, 13 വയസ്സൊക്കെ കാണുള്ളൂ. അപ്പൊ അന്ന് അദ്ദേഹത്തോട് ലൈഫിൽ ആദ്യമായിട്ടൊരു നടനാകുമെന്ന് പറഞ്ഞത് വിജയായിരുന്നു, വിജയ് സർ ആയിരുന്നു. അന്ന് അധികമൊന്നും സംസാരിച്ചില്ല, പക്ഷെ സംസാരിച്ചത് മുഴുവൻ സിനിമയെ കുറിച്ചായിരുന്നു എന്നാണ് ഫഹദ് പറയുന്നത്.
1: ബ്യൂട്ടിഫുൾ. എന്തായാലും ഈ പറഞ്ഞ പോലെ ചിലർ പറയുന്നത് അത് അതുപോലെ നടക്കും എന്ന്
2: ചിലപ്പോ നമുക്ക് തോന്നുമല്ലോ, ഇത് ആക്ടറുടെ ഒരു ആളാണെന്ന് തോന്നുമല്ലോ.
1: അങ്ങനെ എന്തായാലും അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നമ്മൾ മലയാളികൾ മാത്രമല്ല, സൗത്ത് ഇന്ത്യ മാത്രമല്ല, ഈവൻ ത്രൂ ഔട്ട് ഇന്ത്യൻ ഒരു ഒരു സിനിമ ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഫഹദ് ഫാസിലിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അതിനിടയിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഭയങ്കര ഇഷ്ടപ്പെട്ടത് അറിയോ, ഫഹദ് ഫാസിൽ നസ്രീനെ കുറിച്ച് പറഞ്ഞതാണ്. കുഞ്ഞിനെ ഐ ആം വെരി ഗുഡ് വിത്ത്, എല്ലാരും ചോദിക്കാറുണ്ട് ഈ ചൈൽഡ് മാനേജ്മെന്റ് ഭയങ്കര പേഷ്യൻസ് ആണല്ലോ ഫഹദ് ഫാസിൽ നിന്ന്. ഐ ഹാവ് വൺ അറ്റ് ഹോം, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അതും എന്ത് എന്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞെന്നുള്ളതാണ്. എന്തായാലും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഫഹദ് ഫാസിലിനെയാണ് ഈ ഡോണ്ട് ട്രബിൾ ദ ട്രബിളിന്റെ പ്രൊമോഷനിൽ കാണാൻ പറ്റുന്നത്.
2: കാരണം മാത്രമല്ല, എനിക്കൊന്നും ഒരാൾ നല്ലൊരു ഫഹദിന്റെ ഒരു ഫോട്ടോ വരച്ചു കൊടുക്കുന്നുണ്ട് ഫഹദിന്റെ അടുത്ത്. അപ്പൊ സാധാരണ ചിലപ്പോ എല്ലാരും കാണും, ചിലപ്പോ താങ്ക് യു പറയും, സംസാരിക്കും, ഇത്രയല്ലേ ഉള്ളൂ. ആള് ആ ഫോട്ടോ ഞാൻ കൊണ്ടുപോട്ടെ ചോദിച്ചിട്ട് ചെറിയൊരു പേപ്പറിൽ ആള് നല്ലതായിട്ട് പടം വരച്ചിട്ടുണ്ട്. ആ പടം ഫഹദ് കയ്യിൽ പിടിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്.
1: എന്ത് എന്താ പറയാ, ഒരു അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു ഇഷ്ടം.
2: തീർച്ചയായിട്ടും
1: ഉറപ്പായിട്ടും. ഏതായാലും ഈ ഇഷ്ടത്തോടു കൂടി നേരെ ഫഹദ് ഫാസിലിന്റെ ഒരു പാട്ടൊക്കെ കേട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കേട്ടുകൊണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Apple Podcast
2: and
3: Google Podcast.
4: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡി ആണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
2: എനിക്ക് ഒന്ന് കൂളാവണം.
3: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
4: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രൊമോഷൻ,
3: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡീസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ ആൻഡ് സൺഡീസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
4: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
3: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
5: ഹായ്, ഞാൻ മണിയമ്പിള്ള രാജു.
6: മല മല മല കുഞ്ഞിന്റെ പേര് മല.
0: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയും നിസയുള്ളപ്പോൾ ദാ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ ദാ നമ്മുടെ കൂടെ അപ്പുണ്ണി.
4: അപ്പൊ
3: ഞങ്ങള് ചെറുതായിട്ട് ഹൃദയം കൊണ്ടൊന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കറക്റ്റ് സമയത്താണല്ലോ കേറി വന്നത്.
4: അതാണ് ഹൃദയമുള്ളവർ തിരിച്ചറിയുന്നു.
3: അതെ അതെ. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ സിനിമകൾ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഹൃദയം ചേർന്നുള്ള സിനിമകളെ കുറിച്ച് ഒന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു.
5: ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് മാത്രം പറയാം.
4: ഹൃദയം വെച്ചിട്ടുള്ള ഹൃദയത്തിൽ
5: സൂക്ഷിക്കും.
4: അത് സംവിധാനം ചെയ്ത് രാജേഷ്, അദ്ദേഹമാണ് രാജേഷ് പിള്ള, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്.
5: ആദ്യ സിനിമ ആദ്യകാല സിനിമകളിലൊന്നാണ്.
4: ആദ്യത്തെ സിനിമയൊക്കെ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. രണ്ടാമത്തെ പടം ട്രാഫിക് ആണ്.
5: അത് കഴിഞ്ഞ് മിലി, പിന്നെ വേട്ട. അത് മാത്രമല്ല ട്രാഫിക്കിന്റെ തമിഴ് നല്ലതാണ് കേട്ടോ. തമിഴിലൊരു പാട്ടുണ്ട്, ചെന്നൈയിൽ ഒരു നാളിലാണ് ആ മൂവിയുടെ പേര്. അതിൽ നല്ല പാട്ടുണ്ട്, ട്രാഫിക്കുണ്ട്. ട്രാഫിക്കാണ് പിന്നീട് അദ്ദേഹം, നമ്മൾ ആ പേര് അറിയുന്ന ട്രാഫിക്.
4: ആ സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ, ട്രാഫിക്കിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ക്ലബ് എഫ് എമ്മിന്റെ ഓഫീസിലായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കൊച്ചിയിൽ ജോയിൻ ചെയ്ത സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ സ്റ്റുഡിയോ കാണിച്ചു കൊടുക്കാനും അതിന്റെ കാര്യത്തിനൊക്കെ എന്റെ പി എച്ച് അന്ന് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ആ പല സീനുകൾ കാണുമ്പോഴും
5: ഓ കണക്ഷൻ വരുമല്ലേ. ഞാൻ ഷൂട്ട്
3: എന്തെങ്കിലും ചെറിയൊരു ബന്ധമുണ്ടാവും, കുറച്ചുകൂടെ ക്ലോസ് ആകുമല്ലോ.
4: അത് മാത്രമല്ല, ട്രാഫിക് എന്ന് പടം തന്നെ
5: മലയാള സിനിമ മാറ്റിയ
4: സിനിമ.
3: ഈ ഹൃദയമെടുപ്പ് സത്യത്തിൽ ഇത് കൂടാന്നൊക്കെ പറയുന്നു. ശരിക്കും ട്രാഫിക്കിലാണ്
4: കൂടണം.
5: അതെ, ഓ സ്പീഡ് പേടിയുണ്ടോ,
3: ഭയങ്കരമാണ്. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മളുടെ മൈൻഡും പോയിക്കൊണ്ടിരിക്കും.
5: അനുപമേനോന്റെ ക്യാരക്ടർ, അനുപമേനോന്റെ ക്യാരക്ടർ
4: നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നുപോകും. പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു യെസ്, അത് മറ്റുള്ളവർക്ക് യെസ് പറയാൻ പ്രചോദനമാകും.
5: അപ്പണിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട്
3: ഓർമ്മയാണ്.
5: ഇപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. അതെ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മൂവിയിൽ നിന്നും.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: Tamil Fresh. Tamil Fresh Song of the Hour.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Qatar-il mandiyude olam theertha Danat Al Bahar-il ennum juchiyude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottaravadi vibhavangal. Kude Danatine signature barbecue fishum pinne a special chutneyum.
2: Authentic Arabic flavorsumayi Qatar-inte all time favorite mandi spot Danat Al Bahar barbecue fish.
3: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ
3: സുനോ, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
4: ഹൃദയത്തിൽ സൂക്ഷിക്കാം സിനിമയെ കുറിച്ച് അപ്പുണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി നമ്മളുടെ കയ്യിൽ അടുത്തൊരു സിനിമ, ആ ഒരു സിനിമയും ഈ പറഞ്ഞ പോലെ ഹൃദയം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കാം. എന്തായാലും അതിന്റെ ഒരു സൂചന നമുക്കൊന്ന് കൊടുത്താലോ.
5: ചെറിയൊരു ഓഡിയോ ഞങ്ങൾ കേൾപ്പിക്കാം. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഓഡിയോയിലാണല്ലേ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും.
4: അതെ,
5: ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ്
4: ഇന്നലേക്ക് എത്ര ആൾക്കാരാണ്
5: മെസ്സേജുകൾ കണ്ടു,
4: ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ചില സിനിമകൾ എന്തായാലും കേൾപ്പിക്കുമ്പോ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുതലോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയില് ഒരു ഡയലോഗ് കേൾപ്പിക്കുകയാണ്.
6: നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിൻ്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മളൊന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? ആ അവസ്ഥയിലാണ് ഞാൻ.
4: അപ്പൊ ഈ ഡയലോഗ് കേട്ടപ്പോ തന്നെ ആരാണ് എന്താണ് എല്ലാം മനസ്സിലായി കാണും.
5: അതെ, ഇത് ഏത് സിനിമയാണ് ഹൃദയം കണക്ട് ചെയ്തത്? ഹൃദയ ദിനമല്ലേ.
4: അതെ,
5: അപ്പം ഹൃദയത്തിലൂടെ സിനിമയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മൂവിയാണെന്നുള്ളത് പെട്ടെന്നൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000917 ലേക്ക്.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക് മാറ്റ്നി മാഷപ്പ്. വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയും ലിസയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നമ്മൾ കുറച്ച് ഹൃദയം കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടാണ് പറയുന്നത്.
1: ഓക്കെ, അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തില് ഹൃദയം എന്നുള്ള പേരില് ഇത്രയും കാലമായിട്ടൊരു സിനിമ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചത് വിനീത് ശ്രീനിവാസൻ ഹൃദയം അനൗൺസ് ചെയ്തപ്പോഴാണ്.
0: ഉറപ്പായിട്ടും.
1: അപ്പൊ വിചാരിച്ചു, അയ്യോ ഇതുവരെ ഹൃദയം എന്നുള്ള പേര് ആരും ഇട്ടില്ലേ സിനിമയ്ക്ക്. അതുപോലെ തന്നെ വേറൊരു പേരുണ്ട്, അൽഫോൺസ് പുത്രന്റെ പ്രേമം. ഇത്രയും കാലം സിനിമകളിലെ പ്രണയത്തെ കുറിച്ചും പ്രേമത്തെ കുറിച്ചും സംസാരിക്കുന്നത്,
0: പക്ഷേ
1: പ്രേമം എന്നുള്ളൊരു പേര് ആരും സിനിമയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല.
0: പ്രണയവും വന്നു, പക്ഷെ പ്രേമം
1: വന്നിട്ടുണ്ടായിരുന്നില്ല. അത് അൽഫോൺസ് പുത്രനാണ് ആ ഒരു പേര് മലയാള സിനിമയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു.
0: ഉറപ്പായിട്ടും. ഇങ്ങനത്തെ ചില കുഞ്ഞു വാക്കുകള് ചിലപ്പോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടുപോയത് ഇതുവരെ വന്നിട്ടില്ലല്ലോ ഒരു ടൈറ്റിലായിട്ട് എന്നൊക്കെ. അങ്ങനെ വന്നുള്ള ഒരു സിനിമയായിരുന്നു ഹൃദയം. എന്തായാലും ഹൃദയം ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ അതിലെ പാട്ടുകള്. കാരണം എത്രയോ പാട്ടുകൾ കുറെ നാൾക്ക് ശേഷം ഒരു സിനിമയിലേക്ക് എത്തുന്നത് ഹൃദയത്തിലൂടെയായിരുന്നു.
1: 15 പാട്ടുകൾ ഉണ്ടായിരുന്നു അതില്.
0: അതെ, 15 പാട്ടുകൾ.
1: അതെ,
0: എവിടെയൊക്കെയാണെന്ന് ഓർമ്മ വരുന്നില്ല.
1: പക്ഷേ അത് സിനിമയുടെ കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല. നല്ല ഭംഗിയിൽ അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എനിക്ക് അതിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ഇതില്ലേ ദർശന സോങ്ങും അതുപോലെ തന്നെ അതിനുശേഷം ഇവ രണ്ടിനും കൂടെ കല്യാണിയും കൂടെ ഉള്ള ഒരു പാട്ടും, പിന്നെ അതിനിടയില് മറ്റേ ആ ബസ്കർജി ആ പാട്ട്, ഹിന്ദി പാട്ട്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്റെ മൈൻഡിലുള്ള പാട്ടുകൾ.
1: അതുപോലെ തന്നെ പുതിയൊരു ലോകം.
0: ആ പുതിയൊരു
1: ലോകം, അതും എനിക്ക് മോർണിംഗിലൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രഷ് ഫീല് തോന്നുന്ന ഒരു പാട്ട്.
0: ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടേ ഉള്ളൂ, ഇപ്പോഴും അതിന്റെ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൺ പൊറോട്ട കഴിക്കാൻ വേണ്ടി
1: ശരിയാണ്. പിന്നെ അതുപോലെ നമ്മള് റീലിൽ ഇപ്പം നല്ല ഫിൽറ്റർ കോഫിയുടെ എന്തെങ്കിലും ഫോട്ടോ ഇടുവോ വീഡിയോ ഇടുവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വരുന്നതും ആദ്യം ഹൃദയത്തിലെ ആ ഒരു പോർഷൻ ആയിരിക്കും വരിക. പാട്ടും പോർഷനും ഒക്കെ ആയിരിക്കും വരിക.
0: അങ്ങനെ എന്തായാലും ഹൃദയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചു മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഒരു ഹൃദയം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞു. ഇപ്പൊ മകന്റെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അച്ഛന്റെ സിനിമയും കൂടി പറയണമല്ലോ.
1: അതെ,
0: അത് ഈ പറഞ്ഞ പോലെ ഹൃദയപൂർവ്വമായിരുന്നു.
1: അതെ, ഹൃദയപൂർവ്വം സിനിമ നമ്മള് ഓഡിയോ കേട്ടു, റൈറ്റ് ആൻസർ എല്ലാവരും അയച്ചു. ഇനി എന്നാലും ഹൃദയത്തിന്റെ ഒരു ചെറിയ പോർഷൻ കേട്ടാലോ.
0: അതെ.
2: Then finally came the last day in KCTech, college-ile avasanatha divasam. It was beautiful.
0: ഇതിൽ ഒരുപാട് ഡയലോഗുകൾ ഉണ്ട് സത്യം
1: പറഞ്ഞുണ്ട്. ദർശനയുടെ പേരിൽ വെച്ചിട്ടുള്ള ഡയലോഗുകളുണ്ട്, കുറെ സംഭവങ്ങൾ.
0: പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ദർശനയുടെ ആ ഒരു പോർഷനെ കാട്ടിയും എനിക്ക് കല്യാണിയുടെ
1: പോർഷനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
0: ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴാണ് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തത്. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ള
1: കുട്ടികൾക്ക് കുറച്ചുകൂടെ കണക്ട് ആയിട്ടുണ്ട്.
0: ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു മൂവിയാണ്. ആ ഒരു തമിഴൻ ഫ്രണ്ടും
1: പിന്നെ പറഞ്ഞാൽ അവര് പഠിക്കാൻ പോയ സമയവും അതൊക്കെ തന്നെ അവർക്ക് മെമ്മറിയിലേക്ക് വരും. പിന്നെ അങ്ങനെ കോളേജിന്റെ കുറെ മെമ്മറീസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നൊരു സിനിമയായിരുന്നു.
0: എന്തായാലും ഹൃദയത്തിൽ ഒരു പാട്ടിലേക്ക് പോവാം. ഒപ്പം തന്നെ ഹൃദയപൂർവ്വം എന്ന് ഒരുപാട് പേര് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ.
1: ഹൃദയം സിനിമയ്ക്ക് ഒരു പ്രത്യേകത വെച്ചാൽ 42 വർഷത്തിന് ശേഷം സിനിമാ നിർമ്മാണത്തിലേക്ക് മെറിലാൻഡ് തിരിച്ചു വന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഹൃദയം.
0: അങ്ങനെ ഹൃദയത്തിന്റെ കുറച്ചധികം വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞ് നേരെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് ഇനി കുറച്ച് റീ റിലീസ് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു വേണ്ടി കേട്ടോണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. Dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada dada d

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
5: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
6: Now? We still have time for the festive season.
5: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
7: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദി റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
8: You're listening to
9: Qatar's favorite radio, Radio Suno 91.7.
0: This is only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
3: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
2: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
3: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. മാറ്റിനി മാഷപ്പിന്റെ വിശേഷങ്ങളുമായിട്ട് നിസയും അപ്പുണ്ണിയും കൂടെ ഉണ്ട്, അശ്വിനി ഉണ്ട് ഇവിടെ തന്നെ, പിന്നെ ഒരാൾ കൂടെ ഇവിടെ
4: എത്തിയിട്ടുണ്ട്. ഓക്കെ,
3: സർവശ്രീ സിജിൽ ഇവിടെ ഉണ്ട്.
4: അതെ, ചില വിശേഷം വരുന്നത് സിജിൽ ഇപ്പം പ്രോ ആയ പുണ്ണി. ഞാൻ പറയുകയാണെങ്കിൽ മാറ്റിനി മാഷപ്പിന്റെ ഒരു മണിക്കൂർ നമുക്ക് സിജിലിന് കൊടുത്താൽ
5: ഉറപ്പായിട്ടും ഞങ്ങളുടെ കോച്ചൊക്കെയായിട്ട് ഇപ്പൊ ഭയങ്കര
4: അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. എന്ത് പറയുന്നു,
5: ഗസ്റ്റ് ആർജിയാണ്
4: ശരിക്കും ആർജിയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മാറ്റിനി മാഷപ്പിന്റെ ഒരു കോർജെ ആയിട്ട് സിജിലിനെ ഈ സമയത്ത് ആരെങ്കിലും പ്രഖ്യാപിക്കൂ.
3: പ്രഖ്യാപിച്ചിരിക്കുന്നു.
4: ഓക്കെ, അപ്പൊ തേന്മാവിൻ കൊമ്പത്ത് റീ റിലീസ് വരെയാണ്. അപ്പൊ തേന്മാവിൻ കൊമ്പത്ത് നമ്മളെ പറയുന്ന നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ്.
3: തീർച്ചയായിട്ടും.
4: എന്താണ് അപ്പൊ എനിക്ക് പറയാനുള്ളത്?
3: അല്ല, നല്ല, നമ്മള് എനിക്ക് തന്നെ കുറെ പ്രാവശ്യം സിനിമകളും ഈ സിനിമയെ കുറിച്ച് നമ്മള് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും റീ റിലീസ് വരുമ്പോ ലാലേട്ടന്റെ സിനിമകൾക്കാണ്
6: കൂടുതൽ പ്രാധാന്യം,
3: കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നതുമായിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് എന്ന സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ചില സിനിമകൾ കേരളത്തിൽ കൊട്ടി ആഘോഷിക്കപ്പെട്ട് റീ റിലീസ് വരും. അപ്പൊ അതനുസരിച്ചാണ് ഇതൊക്കെ വന്നത്. അപ്പൊ എനിക്ക് തന്നെ അതിന്റെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് തന്നെ നമ്മുടെ അയ്യോ സ്പടികം, സ്പടികത്തിൽ നിന്നാണ് ആ ഒരു ട്രെൻഡ് വരുന്നത്. അപ്പൊ ട്രിവാൻഡ്രത്ത് വേറെ അധികം കുറെ സിനിമകളൊക്കെ റീ റിലീസ് വരാറുണ്ട്. അത് ട്രിവാൻഡ്രത്ത് മാത്രമേ ആ സിനിമകൾ കളിക്കൂ എന്നുള്ളതാണ്.
6: ട്രിവാൻഡ്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോഹൻലാൽ പടങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നാൽ പിന്നെ വേറെ വൈബാ.
3: അത് തന്നെ,
6: അത് പോയി അനുഭവിച്ച് കണ്ടനുഭവിച്ചിട്ടുള്ള ഒരാളാണ് പറയാ. ഭയങ്കര തിയേറ്ററില് ഞാൻ സാഗര ലക്ഷ്മിയൊക്കെ അവിടെ കണ്ടതാ തിയേറ്ററിന്. ആദ്യം മുതൽ അവസാനം വരെ ഫുൾ ഒച്ചപ്പാടും ബഹളം. എന്താ സിനിമ എന്ന് വരെ മനസ്സിലായിട്ടില്ല, അങ്ങനെ ഒച്ചപ്പാടും ബഹളമായിരുന്നു. ഭയങ്കര ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാൻസാണ്.
3: ഇവിടെയും ഇപ്പൊ തേന്മാവിൻ കുമ്പത്ത് റീ റിലീസ് വരുന്ന സമയത്ത് ഇവിടെയും ഫാൻസ് അത് ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം ഉറപ്പാണ്.
4: അതെ അതെ. ആ സിനിമയില് സുകുമാരി അമ്മയുടെ കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും?
3: എന്തോ ഒരു അമ്മയാണ്,
4: പെട്ടെന്ന് സൈലൻസ്.
6: ഗാന്ധാരിയമ്മ.
4: ഫുൾ പേരുണ്ട്, ഇഞ്ചിമൂടി കാന്താരി. കാന്താരി,
3: കാന്താരി അമ്മ. ഓക്കെ, എല്ലാരും പറയൂ, നിങ്ങൾ പറയൂ, 500
4: അത് കോർജ മനസ്സിലാക്കണം.
6: ഓക്കെ,
4: നമ്മളങ്ങനെ ചോദ്യം ഇടുന്ന സമയത്ത്
6: അതാ ഞാൻ പറയാം, അടുത്തത് ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണെന്ന്
4: പറയണം. അടുത്തവണ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ എന്നാലും തേന്മാവിൻ കൊമ്പത്തിൽ ഒരു പാട്ട് കേട്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം.
6: എനിക്ക് തോന്നുന്നു കള്ളിപ്പൂങ്കിലായിരിക്കും അപ്പുണ്ണിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്.
4: ആ പാട്ടുമായിട്ട് കണക്ഷൻ ഉണ്ട്.
6: ഇല്ല, നമുക്ക് വേണിക്ക് എംജിന്റെ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്.
5: നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു.
4: തീർച്ചയായിട്ടും. അത് പക്ഷെ അന്വേഷിച്ചെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും.
6: ഞാൻ എടുത്തരാൻ വേണ്ടി
5: ഇപ്പെടുത്തരും വേണമെങ്കിൽ ഈ സീസിൽ.
3: അപ്പൊ
4: എന്നാലും കള്ളിപ്പൂങ്കിൽ കേട്ടിട്ട് ബാക്കി വിശേഷം പറയാം.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
0: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22-29 നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
0: September 26-30 പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
0: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ November 7 മാത്രം.
7: പവേർഡ് ബൈ
8: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000-1707.
9: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
10: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: ഇമാജിൻ ഈ മാഷം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അഷ്ടമി ഉണ്ട്, അപ്പുണ്ടി ഉണ്ട്, സിജിലും ഉണ്ട്,
4: നിസ സൈഡിലുണ്ട്. അതെ, നമ്മൾ തേന്മാവൻ കൊമ്പത്ത് സർവേ കുറിച്ചിട്ട് അതിന്റെ റീ റിലീസിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കള്ളിപ്പൂങ്കുയിലെ കേട്ട് ആസ്വദിച്ച് ഇപ്പൊ ശരിക്കും ആരെ ഓർത്തിങ്ങനെ ഇരിക്കുന്നു അപ്പുണ്ണി.
3: അത് നിങ്ങൾ ഷോ ചെയ്യാനാണോ എന്നെ ട്രോളാനാണോ വന്നിരിക്കുന്നത്?
4: ഞങ്ങൾ മാത്രമല്ല, എം ജി ശ്രീകുമാർ വരെ പറഞ്ഞുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ചെല്ലേണ്ടതാണ്. അവിടെ അദ്ദേഹം കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദിവസം കാണേണ്ടതാണ്.
3: ഓക്കെ, അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ വലിയൊരു ഡയലോഗ് അല്ലേ, പോരുന്നോ എന്റെ കൂടെ. അത് എത്ര കാലം കഴിഞ്ഞാലും, ആ സിനിമ ഇറങ്ങിയപ്പോ കഴിഞ്ഞാലും ഇപ്പോഴും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നിത്യജീവിതത്തിൽ സംസാരിക്കുന്ന ഡയലോഗാണ്.
4: ഉറപ്പായിട്ടും. അത് മാത്രല്ല, ഒരുപാട് ഡയലോഗ്. നീ ആരാന്ന് നിനക്കറിയാൻ മേലെങ്കിൽ നീ എന്നോട് ചോദിക്ക, നീ
3: ആരാണെന്ന്.
4: കൊറേ ഉണ്ട്, എത്ര ഡയലോഗ് അല്ലേ.
5: അതെ അതെ അതെ, നല്ല ഡയലോഗ്സ് ഉണ്ട്. പിന്നെ വിഷ്വലും പറയാം, ഒരു രക്ഷയില്ലാത്ത വിഷ്വലാണ്. ഫ്രെയിമും ചിത്രം വരച്ച് വെച്ച പോലത്തെ ഫ്രെയിമുകളാണ്. പിന്നെ ചില പാട്ടുകളില് യൂസ് ചെയ്ത ഓരോ ഷോട്ട്, പക്ഷി പറക്കുന്നതൊക്കെ ഉണ്ട്. ആ ഒരു പോരുന്നോ നിന്റെ കൂടെ എന്ന് വെച്ചിട്ട് ആ ഒരു ഇത് വെള്ളത്തിന്റെ പാത്രം താഴെ വീഴുന്ന സാധനം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് അത് പുള്ളിക്കേ പറ്റും.
3: ഓക്കെ ഓക്കെ, എന്തായാലും അത്രയും മനോഹരമായിട്ട് പ്രിയദർശൻ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ആ ഒരു സിനിമ വീണ്ടും റീ റിലീസിന് എത്തുമ്പോൾ നമ്മളും വെയിറ്റ് ചെയ്തിരിക്കും.
4: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു റീ റിലീസ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് ഈ ഒരു ടോട്ടൽ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അപ്പങ്കാളെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ
3: പറ്റില്ല.
4: അപ്പക്കാളെ, അപ്പക്കാള എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമ്മുടെ മൈൻഡിലേക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുവന്നത് ശ്രീനിവാസൻ ചേട്ടൻ തന്നെയാണ്.
3: അദ്ദേഹത്തിന്റെ മനോഹരമായ പെർഫോമൻസ്, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്.
4: അതൊന്നും
3: മാറ്റി നിർത്താനോ മുറിച്ച് ചേർക്കാനോ ഒന്നുമില്ലാത്ത സംഭവങ്ങളാണ്.
4: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓരോ പാട്ടിനും ഓരോ സീനിനും ഓരോ ഓരോ ഡയലോഗിനും എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും.
5: തിയേറ്ററിൽ എങ്ങനെ ആൾക്കാർ ഡാൻസ്
4: കളിക്കുമായിരിക്കും. അതെ, കഴിഞ്ഞ ഏതൊരു റിലീസ് കിരീടത്തിന് അന്ന് മുതൽ ഞാൻ സിജിലിനോട് പറഞ്ഞു നമുക്കിനി എല്ലാ റിലീസിലും ഒരുമിച്ച് പോകാൻ കിട്ടും.
5: ഇതേപോലെ രാവണപ്രഭുവിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര
4: ഉറപ്പായിട്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ഈ ഒരു റീ റിലീസ് പോയി കാണുക. നമ്മളും കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാച്ച് ഈ മാഷപ്പ് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷെ ഞാൻ എവിടെയും പോകില്ല, നിങ്ങൾക്കൊക്കെ ടാറ്റാ ബൈ ബൈ.
3: ഓക്കെ, നിസയോട് കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ തന്നെ അഷ്ടമിയോടും ചോദിക്കണം. ഇന്നലെ എങ്ങാണ്ട് വന്നതാണല്ലോ, പോയില്ല, ഇതുവരെ
4: പോയിട്ടില്ല, രാവിലെ മുതൽ ഇവിടെ തന്നെ ഉള്ളത്.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana.
1: Marsa Abu Hamur Brangel First Anniversary Bonanza. Tomato Jordan 1 kilo 1 rial 25 dirham. Onion Egypt 1 kilo 1 rial 90 dirham. Banana Ecuador 1 kilo 4 rial 75 dirham. Prawns 500 gram 9 rial. Potato Pakistan 1 kilo 2 rial 50 dirham. Jaguar Classic Black ADG Perfume 100 ml 27 rial. Pakistan Beef Boneless 1 kilo 37 rial 75 dirham. A special offer September 30 vare matram.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
3: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
4: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
5: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്. ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
6: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
7: Of the hour
8: in the art of podumakkolanda

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെ തന്നെയുള്ളത്. കുറച്ചധികം നേരമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പോലും മറ്റേ എൻട്രി തന്നതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈവനിങ് വിശേഷങ്ങളിലേക്കൊന്ന് പോകേണ്ട സമയമായിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഈവനിങ് ടൈമിൽ നിങ്ങളൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന സമയത്ത് നല്ല കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ നല്ല കട്ടൻ ചായയോ ഒക്കെ തന്നെ കുടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതല്ല നല്ല പാൽച്ചായയും അല്ലെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള മിൽക്ക് കോഫി ഒക്കെ ആണെങ്കിലും ഓക്കെ ഫൈൻ. എന്തായാലും എനിക്ക് ഇപ്പം പറയാനുള്ള പക്ഷേ കട്ടൻ ചായയെക്കുറിച്ചിട്ടാണ്. ഈ കട്ടൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുന്ന കട്ടൻ ചായയെക്കുറിച്ചിട്ടല്ല എനിക്ക് പറയാനുള്ളത്, നേരെ തിരിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന കട്ടൻ ചായയെക്കുറിച്ചിട്ടാണ്. അതെ, കട്ടൻ ചായ എനിക്കിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. അതെന്തുകൊണ്ടാണ്, എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പക്ഷെ എല്ലാ ദിവസവും ഇപ്പം എനിക്ക് നല്ല ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ കട്ടൻ ചായ മസ്റ്റാണ്. എന്താണെന്നറിയില്ല, അതങ്ങടെ ശീലമായി പോയിന്നേ. എന്നാലും അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ തന്നെ കടക്കാം. ഇപ്പം നേരെ കടുങ്കാപ്പി സോങ് ഇടാലോ എന്നൊരു മോഹം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇതാ കട്ടൻ ചായയെക്കുറിച്ച് പറയുകയാണെങ്കിലും കടുങ്കാപ്പി സോങ്ങാണ് വെച്ചിരുന്നത്. എന്തായാലും ഈവനിങ് അല്ലേ, നമുക്ക് ഏതാണെങ്കിലും ഓക്കെ ആയതുകൊണ്ട് ഈ ഒരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരുന്നോളൂ. അശ്രമിയാണ് കൂടിയുള്ളത്. തിരിച്ച് വന്നിട്ട് കേൾക്കാൻ പറ്റുന്ന കട്ടൻ ചായയെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Vismayangalude Mayajalakaran. Mentalisathile super taram. Mentalist Adi Qatarilekku veendum ethunu. Qune Events orukkunu Mentalist Adi's Insomnia. The Golden Edition.
3: Event Partner Cube Entertainments.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
3: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
6: Joy Alukas 917 evenings
7: presented by
8: Joy Alukasil verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
9: Powered by
10: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
11: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.

നരസിംഹ മൂവിയിൽ നിന്നും ദാസേട്ടനും സുജാത ശേഷിയും പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന ഒരു സമയം. ഞാൻ കുറച്ച് മുൻപ് കട്ടൻ ചായയെ കുറിച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയത്. എനിക്ക് പറയാനുള്ള കട്ടൻ ചായ കുടിക്കുന്ന കട്ടൻ ചായ അല്ല, നേരെ തിരിച്ച് കേൾക്കാൻ പറ്റുന്ന കട്ടൻ ചായയാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചു കാണും എന്താണ് ഈ സംഭവം എന്ന്. ആക്ച്വലി എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് ആദ്യം എന്നോട് പറയുന്നത് നിസയാണ്. പക്ഷെ ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് കിടക്കാൻ നേരത്തെ ഇതൊന്ന് കേട്ട് നോക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കാരണം ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരത്ത് മഴയുടെ ശബ്ദം, ഇടി മുഴങ്ങുന്ന ശബ്ദം, അങ്ങനെയൊക്കെ ഉള്ള ആംബിയൻസ് വെച്ച് കിടക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ അറിയാവുന്നതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് അവരിങ്ങനെ സ്പീക്കറിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഒക്കെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു മണിക്കൂറിൻ്റെയോ ഒക്കെ തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു മഴയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. അപ്പം അങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരുപാട് പേരുണ്ടാവാം. അങ്ങനെ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ, എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ. അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് കട്ടൻ ചായ. ഓക്കെ, ഈ കട്ടൻ ചായ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അതായത് മഴ സന്ധ്യ, ചായ സമയം, അതുപോലെ തന്നെ പഠനം, മഴക്കാലം, രാത്രി, ഇങ്ങനെയൊക്കെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിനോടൊപ്പം തൊട്ട് താഴെ സ്ലീപ്പ് എന്ന് എഴുതിയിട്ട് 30 മിനിറ്റ്, 60 മിനിറ്റ്, 90 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാനൊരു 60 മിനിറ്റ് ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ 60 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ഇത് ഓഫായി പോകും, ലിറ്ററലി അവരത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം ആ ഒരു 60 മിനിറ്റ് മാത്രമേ ഈ ഒരു ശബ്ദം എന്താണോ ഞാൻ ഇടുന്നത് അതെനിക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെ സ്റ്റീരിയോ മോഡിലേക്ക് ഇടാം, കുറച്ചുകൂടി ക്ലിയർ വേർഷനിലേക്ക് ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ കട്ടൻ ചായക്ക് 5 രൂപ, പാൽ ചായക്ക് 6 രൂപ, ഇഞ്ചി ചായക്ക് 7 രൂപ, ബിസ്ക്കറ്റിന് 2 രൂപ, ബണ്ണിന് 4 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര രസം അത് കാണാൻ, ആ വെബ്സൈറ്റ് കാണാൻ. ആർക്കെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് ആ വെബ്സൈറ്റിൽ കയറി നോക്കി നോക്കൂ. ഹായ് ഹായ് ഹായ് അൻസൽ ഹബീബ്. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കട്ടൻ ചായ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. ഞാൻ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം അതിൽ ഒരുപാട് പാട്ടുകളും ഉണ്ട്. ഓക്കെ, മലയാളം സിനിമാ സോങ്ങുകളും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇടാം. നേരെ തിരിച്ച് പാട്ട് വേണമെങ്കിൽ പാട്ടിൻ്റെ ശബ്ദം കുറയ്ക്കാം. ഇടിയുടെ ശബ്ദം നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ഇടി മുഴക്കത്തിൻ്റെ ശബ്ദം കൂട്ടാം, മഴയുടെ ശബ്ദം കൂട്ടാം, കിളികളുടെ ശബ്ദം കൂട്ടാം. അങ്ങനെ കൂട്ടിയും കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് തീം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതൊന്ന് കേൾപ്പിച്ച് തരാവേ. പല പല കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ കേൾപ്പിക്കുന്നുള്ളൂ ബേസിക്കലി. അയ്യോ, നമുക്ക് ഓൾമോസ്റ്റ് ഒരു പ്രെയർ ടൈം അടുത്ത് വരുന്നല്ലോ അല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രെയർ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് കേൾപ്പിച്ച് തന്നാൽ പോരെ. അതുവരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുമല്ലോ അല്ലേ. അപ്പം എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. എൻ്റെ ഞാനത് നിങ്ങൾക്ക് ലൈവായിട്ടും കൂടി ഓണെയറിലൂടെ തന്നെ കേൾപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോഴേക്കും നമുക്ക് വെട്ടം സിനിമയിലൊരു പാട്ടിലേക്ക് പോകാം. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രെയർ ടൈം ആകും. അത് കഴിഞ്ഞാൽ തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു കട്ടൻ ചായ കേൾപ്പിച്ച് തരുന്നതായിരിക്കും ലൈവായിട്ട് കേട്ടോ. ഒപ്പം ഇപ്പോൾ ഒരു കട്ടൻ ചായക്ക് കുടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ അയക്കാൻ മറക്കണ്ട, 5000097 ലേക്ക് കേട്ടോ.

0: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.
3: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
4: Now? We still have time for the festive season.
3: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
0: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 kg ഒരു റിയാൽ 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് 1 kg ഒരു റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ 1 kg 4 riyal 75 ദിർഹം. ബ്രോൺസ് 500 gram 9 riyal. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 kg 2 riyal 50 ദിർഹം. ജാഗോർ ക്ലാസിക് ബ്ലാക്ക് ADG പെർഫ്യൂം 100 ml 27 riyal. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kg 37 riyal 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.
5: 1:07 evenings.

0: Enjoy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruzi ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: കട്ടൻ ചായ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് മുൻപ് പോയത്. അങ്ങനെ നമ്മൾ ആ ഒരു പ്രെയർ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ കട്ടൻ ചായ ഒരു വെബ്സൈറ്റാണ്. ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പ്രത്യേകിച്ചും നല്ലൊരു ഒരു കോസി ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇടാം, പാട്ടുകൾ മാറ്റാം, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൽ ആഡ് ചെയ്യാം, പല പല ഇത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. 60 മിനിറ്റോ 90 മിനിറ്റോ 30 മിനിറ്റോ നമുക്ക് സെറ്റ് ചെയ്ത് വരെ വയ്ക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ആ പാട്ടിട്ടിട്ട് കേൾപ്പിച്ചു തരാം, എന്നിട്ട് ഞാൻ പാട്ട് കുറച്ചിട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. നമുക്കിനി പാട്ടൊന്ന് മാറ്റി നോക്കാം. ഇതൊരു മഴ സന്ധ്യ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. നല്ല ഇടിമുഴക്കവും ആൾക്കാരുടെ സംസാരം വേണമെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വെക്കാം. ഏതാണോ നമുക്ക് വേണ്ട രീതി അതനുസരിച്ച്. ഇനി ഒരു ചായ സമയം, ഒരു വൈകുന്നേര സമയമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ

സൈഡിലൂടെ ഇങ്ങനെ കാർക്ക് പോണു, ഒരു ഒരു രസമുള്ള ഒരു സമയം അല്ലേ. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാനൊക്കെ പണ്ട് രാത്രിയിൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കൂലേ, ആ ഇരിക്കുന്ന സമയത്ത് ഉള്ളൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ലേ, ആകെ ചീവീടിന്റെ ഒച്ചയും കുറച്ച് കാറ്റും, ഇതാണ് ഒന്ന്. ഇനി നല്ല രീതിയിൽ മഴക്കാലത്തുള്ള ഒരു രാത്രി ഒരു ഫീല് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. എന്താന്നറിയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കട്ടൻ ചായ. ഓക്കെ, അപ്പൊ ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വിചാരിക്കുന്നുണ്ടോ ഇതെന്താണ് സംഭവം, ഇവിടെ നടക്കണം എന്താണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ബേസിക്കലി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളടുത്ത് ഇതിനെക്കുറിച്ച് ഒന്ന് പറയണം, അതിനോടൊപ്പം ഇതൊന്നും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം എന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനതൊന്ന് കേൾപ്പിച്ച് തന്നത്. എന്തായാലും നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് കട്ടൻ ചായ എന്ന് ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി നോക്കൂ. ഞാനിപ്പോൾ ഡെയിലി രാത്രിയിൽ ഇത് വെച്ചിട്ടാണ് കിടക്കണത്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു കട്ടൻ ചായ എത്ര പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് അറിയില്ല. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിലൊക്കെ മഴയുടെ നോൺ സ്റ്റോപ്പ് റെയിനിങ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് കുറേ നേരം അതും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ സോ ബേസിക്കലി അവർക്കൊക്കെ ആയിരിക്കും ഇത് കുറച്ചും കൂടി ഒന്ന് ഹെൽപ്ഫുൾ ആകുക എന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് നേരെ ഇനി റിസ്സിനോ ബോളിവുഡിലേക്ക് പോയാലോ. അതിനിടയിൽ കുറച്ച് പേരുടെ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ ദി ചോക്കോപ്പായി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.

എന്തായാലും ഇത്രയും നേരം മഴയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തിരി മഴ തന്നെ ആയിക്കോട്ടെ. ബാരിഷ് സോങ്ങിലേക്കാണ് പോകുന്നത് ഹാഫ് ഗേൾ ഫ്രണ്ടിൽ നിന്നും. ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
3: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
5: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
6: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഈ വൈകുന്നേരം നല്ല ഡ്രൈവ് ഒക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനിരിക്കുകയാണോ, അങ്ങനെയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് കൊടുക്കൂ കേട്ടോ. ചെറുതായിട്ട് ആ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡിന് 500 കത്തറിയാലും, 22 ക്യാരറ്റ് ഗോൾഡിന് 461 കത്തറിയാലും, 21 ക്യാരറ്റ് ഗോൾഡിന് 437 കത്തറിയാലും, 18 ക്യാരറ്റ് ഗോൾഡിന് 377.50 കത്തറിയാലും.
0: You are listening to Radio Suno 91.7 FM.
3: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
4: എനിക്കൊന്ന് കൂളാവണം.
5: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
6: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രൊമോഷൻ,
5: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
6: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
5: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും Dairy Queen Store.
7: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 കിലോ 1 റിയാൽ 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് 1 കിലോ 1 റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ 1 കിലോ 4 റിയാൽ 75 ദിർഹം. ബ്രോൺസ് 500 ഗ്രാം 9 റിയാൽ. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 കിലോ 2 റിയാൽ 50 ദിർഹം. ജാഗോർ ക്ലാസിക് ബ്ലാക്ക് ADT പെർഫ്യൂം 100 ml 27 റിയാൽ. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 37 റിയാൽ 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.
0: 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukasil Verum Patashadamanam Advance Nalgi 8 Kurna Swarna Nirakil Ningalude Jewelry Munkuti Bukchiyu. Offer November 8 Verumatram.
3: Powered by
4: Katharine Arabic Mandiude Best Destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi Authentic Arabic Cuisine De Rijiyariyam. Call 4000 1707.
5: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
7: സമയം 6 മണി കഴിഞ്ഞു 4 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ൽ അഷ്ടമി കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ ഏത് സ്ഥലത്ത് ട്രാഫിക്, ഇതൊക്കെ ഞാൻ കറക്റ്റായി പറഞ്ഞു തരില്ലേ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാഫിക് തോന്നുകയാണെങ്കിൽ അത് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന്

റിമൈൻഡ് ചെയ്താൽ മതി. ഒരു ഫോട്ടോ അയച്ചു തരുമോ, അല്ലെങ്കിൽ എവിടെയാണ് ട്രാഫിക് എന്നൊന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടൊന്ന് മെസ്സേജ് അയക്കുകയും ചെയ്താൽ മതി. 5000917 മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്. ഓക്കേ, എന്തായാലും ഈ ഒരു സമയത്ത് ട്രാഫിക്കിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഏകദേശം ബിൻ മഹമ്മൂദ് ഏരിയയിലൂടെ ജയശേഖർ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനിടയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നെനിക്ക് എക്സ്പ്രസ് ഹൈവേയിൽ പ്രത്യേകിച്ചും അങ്ങ് 22 February റോഡ് ഏകദേശം പറയുകയാണെങ്കിൽ മെസ്സില്ല അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് റൗണ്ടബോട്ടൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ആ ഒരു ഭാഗം മുതൽ ഇങ്ങ് ഡീറിങ് വരെ എത്തുന്ന ഭാഗം വരെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഹെവി ട്രാഫിക് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എക്സ്പ്രസ് റോഡ് എടുക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ് റൈറ്റ് നൗ. സബാൽ അഹമ്മദ് കോറിഡോർ, പിന്നെയും ചിലപ്പോൾ ആ ഒരു റയാൻ റോഡിൻ്റെ ഭാഗത്ത് സ്ലോ മൂവിങ് ഉണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ ടേക്ക് സബാൽ അഹമ്മദ് കോറിഡോർ. പിന്നെ അതുപോലെ സീറിംഗ് റോഡ് കുറച്ച് ഈ പറഞ്ഞ പോലെ ട്രാഫിക് ഉണ്ട്. ഇന്ന് സാധാരണ അധികം ട്രാഫിക് കാണാത്തൊരു സ്ഥലമാണ് നമ്മുടെ ആസ്പയറിൻ്റെ ആ ഒരു സിഗ്നൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അൽ ഫറോസിയ ഹോഴ്സ് റേസിംഗ് ട്രാക്കിൻ്റെയൊക്കെ മുന്നിലൂടെ പോകുന്ന ആ ഒരു റോഡ്. അപ്പോൾ ആ ഒരു റോഡിൽ ഇന്ന് കുറച്ചധികം ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കോർണിഷിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഫ്ന കഴിഞ്ഞ് നേരെ കോർണിഷിലേക്ക് കയറി ഷെറാട്ടനൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് ട്രാഫിക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അൽ ബിദ കഴിഞ്ഞ് ഏകദേശം ഇങ്ങ് നമ്മുടെ നാഷണൽ മ്യൂസിയം എത്തുന്നതിന് കുറച്ച് മുൻപായിട്ട് അല്ലെങ്കിൽ ദോഹ പോർട്ടൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും ചെറിയ ട്രാഫിക് കാണുന്നുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റിലും കുറച്ച് ട്രാഫിക് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വേറെ എവിടെയെങ്കിലും നല്ല ഹെവി ട്രാഫിക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓ, ഇങ്ങനെ ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ടൊരു മഴ ഇവിടെ പെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാമായിരുന്നു എന്ന് സൻലേണിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു കേട്ടോ. കുറച്ച് മുമ്പ് ഞാൻ കട്ടൻ ചായ ആ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഓ, ഈ ഒരു മെസ്സേജ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പം എന്തായാലും നേരെ ഈ ഒരു ട്രാഫിക്കിലൊക്കെ തന്നെ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ല പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിനീത് ശ്രീനിവാസൻ പാടിയൊരു പാട്ടാണ്. സോ എൻജോയ് ദ സോങ് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് കൂടിയുള്ളത് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: frequency. Now, available on Vodafone Shuf app. விஸ்மே எங்கள்ட்ட மாயா ஜாலக்காரன் மெண்டலிசத்தில சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2-ന് UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
1: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
2: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
1: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
2: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
1: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 kg ഒരു റിയാൽ 25 ദിർഹം. ഓണിയൻ ഈജിപ്റ്റ് 1 kg ഒരു റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ 1 kg 4 riyal 75 ദിർഹം. പ്രോൺസ് 500 gram 9 riyal. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 kg 2 riyal 50 ദിർഹം. ജാഗോർ ക്ലാസിക് ബ്ലാക്ക് ADT പെർഫ്യൂം 100 ml 27 riyal. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kg 37 riyal 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.
3: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है.

0: इस दुनिया में अगर जन्नत है तो बस यही है,
1: यही है और यही है. ऑफ कोर्स वेलकम बैक ഇത് 917 ഈവനിംഗ്സ് ആണ്. അഷ്ടമിയാണ് കൂടിയുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉസ്താദ് ഹോട്ടലിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ച് വരുന്ന ഒരു സമയത്തുണ്ടല്ലോ. ഹമാര ഉസ്താദ് എസ് കെയുടെ ഒരു വലിയ മെസ്സേജാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എസ് കെ, ഹായ് അഷ്ടമി, ഗുഡ് ഈവനിങ്. ഇന്ന് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. സൺഡേ നാട്ടിൽ പോവുകയാണ്. 3.5 കൊല്ലത്തിന് ശേഷം ആദ്യം തന്നെ റേഡിയോസിനോ ടീമിന് RGsനും ഒക്കെ ഒരു വലിയ താങ്ക്സ് പറഞ്ഞ് എൻ്റെ യാത്രയിൽ കൂട്ടുകൂടിയതിനും മനോഹരമാക്കി തന്നതിനും ഒക്കെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1.5 കൊല്ലത്തിന് മുൻപ് കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ ആകെ ഉണ്ടായിരുന്ന കണ്ടീഷൻ AC വണ്ടി ആയിരിക്കണം എന്നായിരുന്നു. എന്നാൽ ഇന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റും, രണ്ടാമത്തേത് AC കണ്ടീഷനുള്ള വണ്ടി മാത്രമെന്നല്ല റേഡിയോയും ഉള്ള ഒരു വണ്ടി ആയിരിക്കണമെന്ന്. നാട്ടിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നാട്ടിൽ ഈ പറഞ്ഞ പോലെ പണ്ട് എനിക്കൊന്ന് ഡ്രൈവ് ചെയ്തിരുന്ന ഒരാളായിരിക്കാം. സോ നാട്ടിലുള്ളപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ പാട്ട് പോയിട്ട് സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. ഇത്തവണ നാട്ടിൽ പോയി ഞാൻ റേഡിയോ വെച്ചാൽ എൻ്റെ ഫാമിലിയൊക്കെ ഒന്ന് ഞെട്ടും. അടിപൊളി. അപ്പം റേഡിയോ സിനോ ടീമിനോട്, എല്ലാ RGsനോടും ഒക്കെ, റേഡിയോ കേൾക്കുന്ന എല്ലാവരോടും ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് ആൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ 2 മാസം കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വെക്കേഷൻ പോവാണ് ബേസിക്കലി അല്ലേ. എന്തായാലും നിർത്തി പോവാണെങ്കിലും വെക്കേഷൻ പോവാണെങ്കിലും ശരി തന്നെ, വിൽ ബി റിയലി ഹാപ്പി യു നോ ഇഫ് യു കം ബാക്ക്. അപ്പോൾ തിരിച്ചു വരാൻ പറ്റട്ടെ. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വക എല്ലാ രീതിയിലുള്ള ഈ പറഞ്ഞ വിഷസും കാര്യങ്ങളും അതുപോലെ അന്വേഷണവും ഒക്കെ നാട്ടിൽ ചെന്നിട്ടും ഫാമിലിയോടൊക്കെ തന്നെ പറയണം കേട്ടോ. അതിനോടൊപ്പം അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, നാളെ നാട്ടിലേക്ക് പോകുന്ന ഫ്രണ്ടിന്, അത് കിരണാണ്, കിരണിന് ആശംസകൾ അറിയിക്കാമോ എന്ന് നിതിൻ. ഇതിപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അടിപൊളി. അപ്പോൾ ഈ പറഞ്ഞ നിതിൻ്റെ വക ആ ഒരു ആശംസ അറിയിക്കുന്നു. കിരണെ നാട്ടിൽ പോയി തിരിച്ച് വരുന്നതൊക്കെ കൊള്ളാം. നിതിന് വേണ്ടിയിട്ട് എന്താണോ വേണ്ടത് അതൊക്കെ കൊണ്ടു കൊടുക്കുക കേട്ടോ. ഗുഡ് മോർണിംഗോ, എന്ത് പറ്റി ഫൈസൽക്ക്? ഗുഡ് മോർണിംഗ് ആയിപ്പോയി, ഗുഡ് ഈവനിംഗ് ആണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് എൻ്റെ കൂട്ടുകാരൻ ഫൈസലിൻ്റെ പേര്, ഫൈസലിൻ്റെ പേര് ഷൈമ നീനു. ഓക്കെ ഓക്കെ, ഷൈമ നീനു മകളുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും അവർക്ക് സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്നേഹത്തോടെ ഫൈസൽ വളപ്പാട്ടിൻ്റെ മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഷൈമ നീനുവിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസും ഞാൻ അറിയിക്കുന്നു. അപ്പം വേറൊരാൾക്കും കൂടി ഒരു ബർത്ത്ഡേ വിഷ് പറയാനായിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. കുറേ പേരുടെ മെസ്സേജ് വന്നുകൊണ്ട് ഞാനിങ്ങനെ പെൻഡിംഗിൽ ഇട്ടേക്കായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഒരു റിക്വസ്റ്റ് പോലെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിഷസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്, ബാഡ്മിൻ്റൺ കോർട്ടിലെ കിരീടമില്ലാത്ത രാജാവ് ഷിജിൻ രാജിന് ടീം ബ്രാവോസിൻ്റെ പിറന്നാൾ ആശംസകൾ. ഇത് ഈ ഒരു വലിയ ആശംസ അറിയിച്ചിരിക്കുന്നത് ഷംസി, സുബിൻ, നിയോ, റിഷാഫ്, റിയാസ് ആൻഡ് ഗഫൂറാണ്. അപ്പം എല്ലാവരുടെയും വക ഹാപ്പി ബർത്ത്ഡേ.

അപ്പൊ ഷിജൻരാജനെ ഞങ്ങളുടെ വക വിഷസ് അറിയിച്ചുകൊണ്ട് ഈ ഒരു പാട്ടും അങ്ങോട്ടേക്ക് പിടിച്ചോളൂ. എനിക്കിപ്പോ തൽക്കാലം തരാൻ ഇതേ ഉള്ളൂ. തിരിച്ച് വല്ല കേക്കും കട്ടിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടാൽ മതി കേട്ടോ. ഏ ബ്രാവോസ് ടീമിനോടും കൂടിയാണ് പറയാനുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ലിസണിങ് ആൻഡ് ബി ഹാപ്പി, ബി യു നോ അമേസിംഗ് ലൈക്ക് ദിസ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
5: Now? We still have time for the festive season.
4: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
6: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
7: എനിക്കൊന്ന് കൂളാവണം.
8: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
9: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ.
8: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
9: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
8: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
1: 917 ഈവനിംഗ്സ്.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഒക്ടോബർ മാസം എത്താനായിട്ട് പോകുന്നു. അങ്ങനെ നാളെയും കൂടി കഴിഞ്ഞാൽ സെപ്റ്റംബർ. എത്ര പെട്ടെന്ന് അല്ലേ സമയം പോകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ കഴിഞ്ഞു. ഈ വർഷം തന്നെ കഴിഞ്ഞു. ഇനി വേറെ 3 മാസമാണ് ബാക്കിയുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു ടൈമിൽ മിനിസ്ട്രി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഖത്തർ എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡിന് വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ ഈ ഒക്ടോബറിന് വേണ്ടിയല്ല, 2027 ഒക്ടോബറിന് വേണ്ടിയിട്ടാണ് ആ ഒരു അവാർഡിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ അങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഖത്തർ എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡിന് വേണ്ടിയിട്ട്. ആൻഡ് ഒക്ടോബർ 1 മുതൽ 31 വരെ റൺ ചെയ്യുന്ന ഒരു എക്സലൻസ് അവാർഡ് ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഓരോ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മിനിസ്ട്രിയുടെ ആ ഒരു വെബ്സൈറ്റിൽ ചെന്ന് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നോക്കാവുന്നതാണ്. ആൻഡ് അതിനിടയിൽ നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ ഇതായിരുന്നു മണിക്കൂറിനുള്ളിൽ ഓക്കെ ആശംസകൾ അഭയ് അറിയിക്കുന്നു. ആളുടെ പേരെന്താണ്? അപ്പോൾ അഭയ് എന്നാണോ പേര്? അതോ അഭയ് താങ്കളുടെ പേരാണോ? മണികണ്ഠൻ എന്നാണോ അല്ലേ പേര്? ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ മണികണ്ഠന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അഭയുടെ മെസ്സേജാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആളുടെ പേരെന്തായിരുന്നു എന്ന്. എന്തായാലും മണികണ്ഠൻ ചേട്ടന് ഞങ്ങളുടെ വകയും ആ ഒരു വിഷസ് അറിയിക്കുന്നു.

അപ്പൊ എനിക്ക് ആ രണ്ടാമത് അയച്ചിരിക്കുന്ന പേരെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതൊന്നും കൂടി ഒന്ന് അയക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് കേട്ടോ. ഓക്കെ, അത് ഞാൻ കുറച്ച് നേരമായി വായിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എനിക്കൊന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു തരൂ. എന്തായാലും മണികണ്ഠൻ ചേട്ടനെ ഞങ്ങളുടെ വക ആ ഒരു വിഷസ് അറിയിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചാബി ഹൗസിലെ പാട്ടും വരുന്നുണ്ട്. എന്റെ കയ്യിൽ ഇന്ന് കുറച്ചധികം പാട്ട് ചോദ്യങ്ങളും ഉണ്ടാവും. ആ ചോദ്യത്തിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ അതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വിൽ ബി ഗോയിങ് ടു ദാറ്റ്. ഓഫ് കോഴ്സ് ഗെയിം ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യേണ്ട സമയമാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് പഞ്ചാബി ഹൗസിൽ കയറി തിരിച്ചു വരാം കേട്ടോ.

പാട്ട് കേൾക്കുന്നതിനിടയിൽ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ അവയുടെ ആ ഒരു മണികണ്ഠ ചേട്ടൻ്റെ കൂടത്തെ സ്നൂപ്പി എന്ന് പറയുന്ന ഫ്രണ്ടിനും കൂടി ആ ഒരു വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. സ്നൂപ്പി ടി കെ ആ ഒരു പേര് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്, എന്തായാലും കറക്റ്റ് ആണ്, എനിക്കത് അയച്ചപ്പോൾ മനസ്സിലായി. സ്നൂപ്പി ടി കെ ആൾക്കും എൻ്റെ വക വിഷസ്.

0: रेडियो सुनो 91.7 FM कतार्स फेवरेट रेडियो स्टेशन.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 കിലോ 1 റിയാൽ 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് 1 കിലോ 1 റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ 1 കിലോ 4 റിയാൽ 75 ദിർഹം. ബ്രോൺസ് 500 ഗ്രാം 9 റിയാൽ. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 കിലോ 2 റിയാൽ 50 ദിർഹം. ചാക്കോൾ ക്ലാസിക് ബ്ലാക്ക് ADT പെർഫ്യൂം 100 ml 27 റിയാൽ. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 37 റിയാൽ 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.
3: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Favorite homes in a new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world-class amenities.
3: Kudade, Trivandrum prime location galile pathi moonu luxury apartment project details umai. Favorite homes team ippol Khatharil. September 22 mudal 29 vare neril kaana. Doha, Radisson Blue Hotelil. Exclusive meetup inai call 600-14949.
4: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
5: ഇന്നേ ഡിന്നർ ഡബിളാ.
4: ഡബിളോ?
5: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
4: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
3: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
6: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
0: 1:07 evenings.

0: വചനങ്ങളിലൂടെ
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ. ഇനി ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഗെയിം ബോക്സിലേക്ക് കടക്കണ്ടേ.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: അപ്പൊ ഗെയിം ബോക്സിലേക്ക് കടക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം തന്നെ ഹൃദയം റിലേറ്റ് ചെയ്തിട്ടുള്ള ദിവസമാണല്ലോ. ഹൃദയം വേൾഡ് ഹാർട്ട് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹൃദയം എന്ന് പറയുന്ന വാക്കിന് പാട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഒരുപാട് പാട്ടുകൾ നമുക്ക് ഹൃദയം വെച്ചിട്ടുള്ള പാട്ടുകൾ അറിയാം. അപ്പൊ അതിലെ ചില പാട്ടുകളാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് ഞാൻ എടുത്തിരിക്കുന്ന പാട്ടെന്ന് നിങ്ങൾ പറയാം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ചധികം പാട്ടാണ്. പക്ഷെ അത് ഞാൻ എങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
2: പറന്നു വന്നു പൈങ്കിളി, വിരുന്നു വന്നു രാക്കിളി, ഒരുങ്ങി നിന്ന തേൻകിളി.
0: ഇപ്പൊ ഈ പാട്ടിൽ തന്നെ ഒരുങ്ങി നിന്ന തേൻകിളി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്, ഐ മീൻ മൂന്നാമത്തെ ലൈനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ലൈനോ എത്തുന്നുണ്ടല്ലോ. പക്ഷെ അതല്ലല്ലോ ഇതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ ഇതുപോലെ ആദ്യത്തെ ഒരു ഫുൾ സ്റ്റാൻസിയിൽ തന്നെ ആ ഒരു ഹൃദയം വെച്ച് ഉള്ള ഒരു പോർഷൻ കഴിഞ്ഞുള്ള വെരി നെക്സ്റ്റ് ലൈൻ ആയിരിക്കും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ കേൾപ്പിച്ചു തരുന്നത് കറക്റ്റ് ആയിട്ടൊന്ന് കേട്ട് നോക്കുക, എന്നിട്ട് ഏതൊക്കെയാണ് പാട്ടെന്ന് പറയാം.

ഭാഷ. മൂന്ന് പാട്ടുകൾ മൂന്നും ഹൃദയം റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത് ആ പാട്ടുകൾ വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആരാണ് വിന്നർന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും. മൂന്ന് പാട്ടും കണ്ടുപിടിക്കണം കേട്ടോ, അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം.

അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറയാൻ പറ്റുന്ന ആർക്കൊക്കെ ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മൂന്ന് പാട്ടും കണ്ടുപിടിക്കണേ. ഇതിൽ ഒരെണ്ണം ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ബാക്കി രണ്ടെണ്ണം കൂടിയുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു രണ്ടും ഏകദേശം ഒരു 90s കാലഘട്ടം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ഒരു ആൽബം സോങ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ തന്നെയാണ്. അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ഷാനിബിന്റെ വക ഒരു പാട്ട് കണ്ടുപിടിച്ച് ഷാനിബ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, പക്ഷെ ബാക്കി രണ്ട് പാട്ടുകൾ കൂടി ഉണ്ടെന്നേ. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കാം. മൂന്ന് പാട്ട് കണ്ടുപിടിക്കണം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
0: റേഡിയോ സുനോ 91.7.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைந்த ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: നിങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇനിയ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 917 evening.
5: Joy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
6: Powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
8: And Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Joy Alukas 917 Evenings presented by
2: Joy Alukasil verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
5: Powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
1: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: മൂന്ന് പാട്ടുകൾ ചോദിച്ചു. മൂന്നും ഈ പറഞ്ഞ പോലെ കുറച്ചധികം ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കുറച്ച് പേർക്ക് രണ്ടെണ്ണേ പറ്റിയുള്ളൂ. മൂന്നാമത്തത് നോ ഐഡിയ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ പറയേണ്ട സമയമായിരിക്കുന്നു. അതിനിടയിൽ സൗബിത പറഞ്ഞിരിക്കുന്നത് റോങ് ആൻസർ ആണ് കേട്ടോ. ബാക്കിയുള്ളവർ മാക്സിമം നോക്കിയിട്ടുണ്ട് പറയാനായിട്ട്. മിക്ക ആൾക്കാരുടെയും മെസ്സേജ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇൻ ബിറ്റ്വീൻ താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മുടെ ശംസീറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ ഒന്ന് അതിന്റെ ആൻസറിലേക്ക് ഒന്ന് പോയാലോ. ആ ഒരു ചോദ്യം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു കേട്ടോ.

0: ഭാഷ.
1: അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. സോ ബേസിക്കലി ആ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ പറയേണ്ട സമയമായിരിക്കുന്നു. ഈ മൂന്ന് പാട്ടുകൾ ഏതൊക്കെയാണ് മിക്ക ആൾക്കാർക്ക് മനസ്സിലായി കാണും. ആദ്യത്തെ പാട്ട് ഇതായിരുന്നു.

0: ഐഡിയ ഇല്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട്
1: ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ.
0: അപ്പൊ ഇതാണ് മൂന്ന് പാട്ടുകൾ. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ ആർക്കെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും ദാസേട്ടും പാടിയ ഹൃദയം റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. ഇനിയുണ്ട് കുറച്ചധികം പാട്ടുകൾ, അതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ നേരെ നമുക്ക് നേരെ ഒരു സുനോ ഫ്രഷിലേക്ക് പോകാം.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी. स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
1: ഗോൾഡ് റേറ്റ് എത്രയാണ്, ഇപ്പോഴത്തെ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് എത്രയാണെന്ന് പറയേണ്ട സമയമാണ്. ആൻഡ് ഇറ്റ് ഇസ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. 24 ക്യാരറ്റ് ഗോൾഡ് 502.50 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 463.50 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 439 ഖത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by
3: Joy Alukasil Verum 10% Advance Nalgi. Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkuti Book Cheyu. Offer November 7 Vare Matram.
4: Powered by
5: Khatarine Arabic Mandiyude Best Destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi Authentic Arabic Cuisine Ruchi Ariyam. Call 4000-1707.
6: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: നമുക്ക് ചെറുതായിട്ട് അടുത്തൊരു ചോദ്യത്തിലേക്കും കൂടി ഒന്ന് പോകണ്ടേ? ഏഹ്, എന്താ

അപ്പൊ ഈ മൂന്ന് പാട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞോളൂ. കുറച്ചു മുൻപ് ആൻസർ പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞില്ല, അയ്യോടാ ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മെയിനായിട്ട്. കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ എല്ലാം കൂടി പറയാൻ പറ്റാഞ്ഞോണ്ടാണ് ഞാൻ ആരുടെയും പേര് പറയാൻ ചെയ്ത് കേട്ടോ അബി. എന്തായാലും ഇപ്പൊ ഈ ഒരു മൂന്ന് പാട്ടുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കൂ, ഒന്നുകൂടി കേൾപ്പിച്ചു തരാം.

ഇതെല്ലാം ഹൃദയം റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. അപ്പൊ വേഗം തന്നെ കണ്ടുപിടിച്ച് വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917 ലേക്ക്. മൂന്ന് പാട്ടുകളാണ്, മൂന്നും പറയണം കേട്ടോ, അതും കൂടി ഒന്ന് ഓർപ്പിക്കുന്നു.

0: ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
4: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
5: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
6: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: Enjoy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: റൈറ്റ് ആൻസർ പറയാനും കൂടി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്.
7: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
6: അപ്പൊ എന്തായാലും ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു,

എനിക്കിത് പ്ലേ ചെയ്തപ്പോ തന്നെ ഓൾമോസ്റ്റ് ഐ വാസ് പ്രിറ്റി ഷുവർ ലൈക്ക് തേർഡ് സോങ് എല്ലാവർക്കും കുറച്ച് പാടായിരിക്കും എന്ന്. പക്ഷെ ബാക്കി രണ്ടും എന്തായാലും പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ തന്നെയാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ രണ്ട് പാട്ടും.

0: ഈ രണ്ട് പാട്ടും നമുക്കറിയാം, പക്ഷെ ആ മൂന്നാമത്തെ പാട്ട് ഏതാണെന്ന് ഒന്ന് കേട്ടോക്കിയാലോ.
1: പൊന്നാമ്പലേ നിൻ ഹൃദയം സിന്ദൂര ചന്ദ്രനായി ഞാൻ ഉണർത്തും.
0: ഇതായിരുന്നു കേട്ടോ ആ ഒരു സോങ്. എന്തായാലും കറക്റ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. മൂന്നാമത്തത് മാത്രമാണ് കുറച്ച് പേർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് ബുദ്ധിമുട്ടിയത് എന്ന് തോന്നുന്നു. എന്തായാലും സൂപ്പറായിട്ട് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ രണ്ട് പാട്ടുകൾ, ഹൃദയവും ഹൃദയവും അതിനോടൊപ്പം ഹൃദയ സഖി എന്ന് പറയുന്ന രണ്ട് പാട്ടുകളും ഇനി കേൾക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഹൃദയം റിലേറ്റ് ചെയ്തിട്ടാണല്ലോ സംസാരിക്കേണ്ടത്. കാരണം ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് ഹെൽത്ത് നന്നായിട്ട് സംരക്ഷിക്കുക. നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ഹെൽത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ, എക്സസൈസും ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലൊന്ന് നോക്കിക്കോളൂ എന്നുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരെ ദാ ഹരിഹരൻ സാർ പാടിയ വെള്ളിത്തിരയിലെ പാട്ടിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ നോട്ട്ബുക്കിലെ വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ടും വരുന്നുണ്ട്. സോ കേട്ടോണ്ടേ ഇരിക്കാക്കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sino. ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: ഹായ്, ദിസ് ഈസ് കല്യാണി പ്രിയദർശൻ.
7: അപ്പൊ ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ?
6: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
3: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
0: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
3: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
0: 917 evenings.

വിധുവും ഗായത്രിയും പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഏകദേശം എന്താ ഒരു 8:45 അടുപ്പിച്ച് എത്താറാകുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു സമയം എനിക്ക് സത്യത്തിൽ ഒരു ഡേ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കും എന്ന് ആലോചിക്കുമ്പോ ഇന്ന് രാവിലെ 10 മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു എന്നറിയാം. കുറച്ച് ഫാഷൻ വിശേഷം, ഫുഡ് ലോകത്തെ കാര്യങ്ങൾ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഫാഷൻ കഴിഞ്ഞിട്ടെന്തായിരുന്നു ഇത് ബ്യൂട്ടി കാര്യങ്ങൾ, അതൊക്കെ കഴിഞ്ഞ് സിനിമയെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് എത്തിയപ്പോഴത്തേക്കും കട്ടൻ ചായയിൽ തുടങ്ങിയതാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗെയിമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ശരിക്കും വരട്ടെ, ഞാൻ നല്ല ടയർഡാ. നിങ്ങളെല്ലാവരും നല്ല ടയർഡായിരിക്കും എന്നറിയാം. അപ്പോൾ രാവിലെ മുതലേ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ്, ചിലപ്പോൾ ജോലി ഇപ്പം തീരുന്നവരുണ്ടാവാം, ഷിഫ്റ്റൊക്കെ ഇങ്ങനെ ഈ ഒരു സമയത്ത് തീരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയവരുണ്ടാവും, ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയവരോ ഫ്രണ്ട്സും ഫാമിലിനെയൊക്കെ കാണാൻ ഇറങ്ങിയതോ അല്ലെങ്കിൽ മക്കളെ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന സമയമോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയ സമയം ഒക്കെ ആവാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിലൊക്കെ ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ദ ഡേ എൻഡ്സ് ആൻഡ് ഒരുപാട് തോട്ട്സ് നമ്മുടെ മനസ്സ് വരും അല്ലേ. നാളത്തേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഓഹ് ഇന്നിപ്പോൾ ഇത് സംഭവം ശരിയായില്ലല്ലോ, നാളത്തേക്ക് നോക്കാം, പിന്നെ നാളെ മറക്കാണ്ട് ഇന്ന സംഭവം ചെയ്യണമെന്ന് വെച്ചിട്ട് റിമൈൻഡറൊക്കെ ഫോണെടുത്ത് അതിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും ചില ആൾക്കാർ. നേരെ തിരിച്ച് ചില ചേച്ചിമാരാണെങ്കിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈവൻ ബാച്ചിലേഴ്സ് ഹൂ ലൈക്ക് തന്നെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നാളത്തേക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിക്കുന്ന സമയമായിരിക്കും. ചിലപ്പോൾ എന്തൊക്കെയാണ് ഫ്രിഡ്ജിലിപ്പോൾ ഉള്ളത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും. ഒക്കെ പോട്ടെ, ഇപ്പം വിശക്കുന്നില്ലേ, അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളൊരു വലിയ കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ ഞാനും അതേ കൺഫ്യൂഷനിലാണ്, നല്ല വിശക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് അതും കൂടി ഒന്ന് മെസ്സേജ് അയക്കണേ. ഒപ്പം തന്നെ കുറച്ച് ഈ പറഞ്ഞ കട്ടൻ ചായ കട്ടൻ കാപ്പി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുമ്പോഴും എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ഞാനും പോയിട്ട് എൻ്റെ കട്ടൻ ചായ കുടിക്കട്ടെ. ഒപ്പം തന്നെ നാളെ വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഒരു ഈവനിങ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ നൈറ്റ് ആയിരിക്കട്ടെ. അതിനോടൊപ്പം നല്ല രീതിയിൽ കിടന്നുറങ്ങാനായിട്ട് പറ്റട്ടെ. നമുക്ക് എപ്പോഴും ഉറക്കം ഇസ് വെരി വെരി വെരി മസ്റ്റ്. അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക, ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്റ്റീവായി നിന്ന് അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല വെള്ളമൊക്കെ കുടിക്കൂ എന്നുള്ളൊരു അഡ്വൈസൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും പോവുകയാണ്. പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ വെച്ച് തന്നിട്ടാണ് പോകുന്നത്. അതിൽ ദിസ് സോങ് ഇസ് വെരി വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്. ഈ ഒരു ഒറ്റ ലൈൻ പോരെ, ഞാൻ എന്തിനാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് അല്ലേ. ഹരിഹരൻ സാർ ആൻഡ് മധുശ്രീ മാം, വാഹ് വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് ഭീമ എന്ന് പറയുന്ന സിനിമയിൽ നിന്നും ആ ഒരു പാട്ട് കൂടി തന്നുകൊണ്ട് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു ഗുഡ് നൈറ്റ്.

सुनो मेलोडीज सुनो मेलोडीज यू आर लिसनिंग

0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
7: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

0: are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings presented by
3: Joy Alukasil verum 10% advance nalgi ettavum kurunja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare mathram.
4: Powered by
5: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
6: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Hello, this is Aishwarya Lakshmi.
8: You're listening to
9: Radio Suno
7: 91.7.

ഇന്ന് മലയാ നാളെ കൊലമ്പ് പോലമ്പോ നോട്ടിക്കെട്ടുകൾ പൊക്കി കെട്ടിയ പോറിൻ കാറി നാളെ ഞെട്ടിച്ച് ചീരിപ്പയണം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

തങ്കടതരകടതാം പാടുന്നു മുറിവേൽക്കുമ്പോൾ വനവീതിയിലെ മുള പാടുകയായി തകിടധീന്ദിരന തകിടധീന്ദിരന ദൃഢതോ ദൃഢതോ.

0: 91.7 FM.
1: Qatar's favorite radio station.